0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. പുതിയൊരു പ്രഭാതമാണ്, പുതിയൊരു ദിവസമാണ്. പക്ഷെ പഴയതായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? നല്ല കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് പുതുമകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതേസമയം മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒന്നും തന്നെ നമ്മുടെ പരിസരത്ത് പോലും വരരുതേ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടതും. ഇന്നലെ വരെ എന്തായിരുന്നു, അതിനേക്കാൾ മികച്ചതായിരിക്കണം ഇന്ന് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം കേട്ടോ. അല്ലാതെ ഗ്രാഫ് താഴേക്ക് പോകാനായിട്ട് പാടില്ല. ഇന്നലെ എന്തായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ ലൈഫ് എന്തായിരുന്നു എന്ന്. അതിനേക്കാൾ കുറച്ചും കൂടി മികച്ചതാക്കാനായിട്ട് നമുക്ക് ഇന്ന് കൂടുതൽ ഉണർവോടുകൂടി എഴുന്നേൽക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഈ ഉണർന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഉണർവോട് ചിന്തിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കുന്നതിന്റെ പച്ചമലയാളാണ് കേട്ടോ. അപ്പോ നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോ സ്റ്റേ ട്യൂൺഡ്.

നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ എവിടെയിരിക്കുന്നത്? റേഡിയോ സുനുമാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഒരു സ്വപ്നമുണ്ടാകാം, ഒന്നിൽ കൂടുതൽ സ്വപ്നങ്ങൾ ഉണ്ടാകാം. എന്നാലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാകും. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കേട്ടോ. ഒരാൾക്ക് നല്ല ജോലി എന്നുള്ളതായിരിക്കാം സ്വപ്നം, ഒരാൾക്ക് നല്ല കാറ് എന്നുള്ളതായിരിക്കാം സ്വപ്നം, ഒരാൾക്ക് നല്ല വീട് എന്നതായിരിക്കും സ്വപ്നം, ചിലർക്ക് പഠിക്കാനുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഒരുപാട് സ്വപ്നങ്ങളിൽ ഇത്തരത്തിൽ ഏറ്റവും ഒരു മുൻപന്തിയിൽ നിർത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ഥാനം എവിടെയാണ്? നമ്മളിപ്പോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഓർമ്മയുണ്ടോ, നമുക്ക് പണ്ടൊരു പേന ഗിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, നമ്മളത് യൂസ് ചെയ്യില്ല, നമ്മളത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാകും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അതിനെ ഇങ്ങനെ ചില്ലുപെട്ടിയിലാക്കിയിട്ട് എവിടെയും ഒളിപ്പിച്ച് വെക്കാനൊന്നും പാടില്ല. നമ്മുടെ കൺമുന്നിൽ വെക്കുക. കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മെമ്മറിയിലേക്കും നമ്മുടെ ബ്രെയിനിലേക്കും കയറുന്നത്. ആ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ അത് ഉണ്ടായിരിക്കണം. എങ്ങനെ? കേട്ടുകൊണ്ടേയിരിക്കുക ഇത് റേഡിയോ സുനു.

എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് ചോദിച്ചാൽ ഒന്നാണോ പറയാനുള്ളത്, ഒന്നിൽ കൂടുതലുണ്ടോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൗരിയുള്ളത്, ഞാൻ തന്നെയാണ് ചച്ചു. അപ്പൊ രാവിലെ തന്നെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ സ്വപ്നം. ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നതാണ്? പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണോ അതോ വേറെ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണോ? നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനിങ്ങനെ തഴുകി തഴുകി തഴുകി തലോടി വെക്കും. അങ്ങനെ മാത്രം ചെയ്താൽ മതി? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മളത് എപ്പോഴും, ഇപ്പൊ ഒരു പുസ്തകമാണെങ്കിൽ എപ്പോഴും എടുത്ത് നോക്കാം, ഒരു ഫോട്ടോ ആണെങ്കിൽ നമുക്കത് എടുത്ത് നോക്കാം. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണുള്ളത്. അതെങ്ങനെ നമുക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും? നമുക്ക് ശരിക്കും ഒരു ധാരണ ഉണ്ടായിരിക്കണം, എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വപ്നം. നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമോ? നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണല്ലോ പറയാറ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇത് പറ്റും. പക്ഷെ അതിന് വേണ്ടത് ആദ്യം കോൺഫിഡൻസ് ആണ്. നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ആ ഒരു സ്വപ്നം നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ പകുതി ഓക്കെയായി, പിന്നെ ബാക്കി വരണ പകുതിയാണ്. അതിനെന്ത് ചെയ്യും? കേൾക്കൂ റേഡിയോസിനോ.

നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ട കടമ നമ്മൾക്കാണോ മറ്റാർക്കെങ്കിലും ആണോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂറിയുള്ളത് ഞാൻ തന്നെയാണ് ചച്ചു. സ്വപ്നങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, ഇത് നേടിയെടുക്കാനുള്ളൊരു കോൺഫിഡൻസ്, അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനേ ശരിയായിക്കോളും. കാരണം എന്താ അറിയോ, ഈ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൽപ്പിച്ചത് ചെയ്യാനായിട്ട് അങ്ങനെ ഇറങ്ങും. അപ്പൊ നമ്മളത് നമുക്ക് വേണം എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള വഴികൾ അറിയാതെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു, പറയുന്നില്ലേ? അതെങ്ങനെ അറിയോ, അതുവരെ നമ്മളിത് കണ്ണു തുറന്നു നോക്കില്ല. നമ്മൾ കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് ഈ വഴികളെല്ലാം കണ്ടത്. അപ്പൊ നമ്മൾ ധരിക്കും, ദാ എല്ലാം നമ്മുടെ മുന്നിൽ, നമ്മൾ അറിയാതെ വന്നു ചേർന്നു. അത്രയും നാളത് ഉണ്ടാകും, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കണ്ണു തുറന്നു നോക്കുക, നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ കൂടെയുണ്ട്, ബാക്കിയെല്ലാം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവർക്കും സ്വപ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ സാക്ഷാത്കരിക്കാനായിട്ട് പറ്റട്ടെ, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ. Stay tuned.

0: കേട്ടുകൂടാം.
1: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റാക്കൂ.
2: പുതിയൊരു ദിനം, അതിനൊരു സ്വരം.

0: Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം, കാലൈ വണക്കം, സുപ്രഭാതം. മോർണിംഗ് സവാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഈ സമയത്ത് ഈ ശബ്ദം എന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. എന്തായാലും നിസയുണ്ട് കേട്ടോ.
7: അതെ, ഇന്ന് രാവിലെ ഒന്ന് വരാന്ന് മനസ്സെന്തോ പറഞ്ഞു അല്ലേ?
6: അതെ, തീർച്ചയായിട്ടും. ഉത്രാടപ്പാച്ചിന്റെ ക്ഷീണം കാരണം.
7: അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, ഈ ഓണം തുടങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റിലേ പറഞ്ഞു ഒരു ദിവസം, ഞാനോ ഇഷ്ടം പറഞ്ഞു, ഈ ഓണത്തിന്റെ തിരക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെപ്പോ വരുമെന്നൊന്നും
6: പറയാൻ
7: പറ്റില്ല. എല്ലാവരും ഇവിടൊക്കെ തന്നെ ഉണ്ടാകും എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇന്നും ഇവിടൊക്കെ തന്നെ നമ്മളെല്ലാരും ഉണ്ട്.
6: കഴിഞ്ഞ ദിവസം നിസ എനിക്കൊരു വീഡിയോ അല്ലെ ഒരു പോസ്റ്റർ അയച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓണത്തിന് പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ബിഗ് ടി വി എന്ന് പറഞ്ഞ ഒരു സംഭവം അയച്ചിരുന്നു, ഒരു പോസ്റ്റർ അയച്ചിരുന്നു. ഒരു പക്ഷേ അത് മാധ്യമ രംഗത്ത്
7: ആദ്യത്തെ
6: ഒരു ഓണം ദിവസം എന്നൊക്കെ പറഞ്ഞാല് വിശേഷ ദിവസങ്ങളെ ഏറ്റവും കൂടുതൽ
7: തിരക്കുള്ള
6: ചാനലുകൾക്ക് തിരക്കുള്ള ദിവസമാണ്. അപ്പൊ ഞാൻ നിസയ്ക്ക് തിരിച്ചയച്ചു, ഓണം പ്രമാണിച്ചുകൊണ്ട് 24 മണിക്കൂറും ജോലി ചെയ്യാം എന്ന ഒരു വാഗ്ദാനം നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പൊ എന്തായാലും മനോഹരമായ ഒരു പ്രഭാതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മനോഹരമായ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? വെക്കേഷൻ കഴിഞ്ഞ് വന്ന് ആ വെക്കേഷൻ മൂഡിൽ നിന്ന് ഇവിടേക്ക് എത്താത്ത പ്രശ്നങ്ങൾ
7: ഇറങ്ങാൻ കുറച്ച് പാടായിരിക്കും. അതെ. അപ്പൊ എന്തായാലും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് ഒരാഴ്ചയുടെ തുടക്കമാണ്. അപ്പൊ അടിപൊളിയായിട്ട് ഈ ഒരു ആഴ്ച ഓണ വീക്കാണ് ഇത്.
6: അതെ, ഓണാഘോഷം, ഓണം വാരാഘോഷം.
7: അതെ, വീക്കാണ് ഇത്. അപ്പൊ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾക്കും ഷെയർ ചെയ്യാനുണ്ട്, നിങ്ങൾക്കും ഷെയർ ചെയ്യാനുണ്ട്.
6: തീർച്ചയായിട്ടും നല്ല മെസ്സേജുകളും ഓണാശംസകളും ഒക്കെ അയച്ചോളൂ കേട്ടോ. 500-00917 എന്ന നമ്പറിലേക്ക് ഇത് റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
5: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
4: സുനോ പൊന്നോണം സീസൺ 8
5: കേട്ട് കേട്ട് കേട്ടോണം.
4: Brought to you by New Indian Supermarket.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
8: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
9: Malabar Golden Diamonds Morning Safari.
10: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
13: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: 91.7 FM,
1: Qatar's favorite radio station.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്.
2: വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ

0: Diamonds Morning Sawari brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. അപ്പുണ്ണി നിസ്സയും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ വീക്കിന് കഴിയുമ്പോൾ നമ്മളെപ്പോഴും സിനിമകളെ കുറിച്ചൊക്കെ അറിഞ്ഞോ അറിയാതെ പറഞ്ഞു പോകും. കാരണം നമ്മൾ അങ്ങോട്ടും സംസാരിക്കുന്ന സിനിമയെ കണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു വീക്കിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമ എന്ന് പറയുന്നത്
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയാണ്. നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു, എനിക്കൊന്നും നമ്മളെ ഒരിക്കലും
0: മാറ്റിനിലി പറഞ്ഞിട്ടുണ്ട്.
1: മാറ്റിനിലി ഇരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീസൺ ഏത് സിനിമ തൂക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഖലീഫയും നമ്മൾ കണ്ടു, ബെത്ലഹേം കുടുംബ യൂണിറ്റും നമ്മൾ കണ്ടു. അപ്പൊ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിക്കാനും ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണു നനയിപ്പിക്കാനും ഒക്കെ സാധിച്ച ഒരു ഫുൾ ടൈം ഫാമിലി എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം.
0: തീർച്ചയായിട്ടും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കും ഇഷ്ടപ്പെടും.
1: അതെ അതെ, അതിലെ കണക്ട് ചെയ്യുന്നുണ്ട്.
0: എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെയും ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഫാമിലീസിന് ഇഷ്ടത്തോടുകൂടി കാണാൻ പറ്റുന്ന കുറെ കൗണ്ടറുകളുള്ള, ചിലപ്പോ അങ്കമാലി കറുകുറ്റി ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന
1: സിനിമ,
0: കുറെ കാര്യങ്ങൾ ആ സിനിമയിൽ വന്നു പോകുന്നുണ്ട്.
1: അതായത് കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തുക്കള് നാട്ടിൽ നിന്ന് സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചു.
0: ഓക്കെ,
1: അപ്പൊ അവർക്ക് മുന്നേ കാണാൻ പറ്റൂല. അവര് വിളിച്ചിട്ട് പറഞ്ഞു, എടാ പടം കാണണോട്ടോ, നമ്മുടെയൊക്കെ ഒരു ജീവിതമൊക്കെ ആണ് അങ്ങനത്തെ ഒരു കഥയൊക്കെയാണെന്ന് പറഞ്ഞു. ശരിക്കും പടം ചെന്ന് കണ്ടു കഴിഞ്ഞു
0: കഴിഞ്ഞപ്പോ ഹാപ്പി ആയിരുന്നു തിയേറ്ററില്, ഭയങ്കര ശബ്ദങ്ങളൊക്കെ ഭയങ്കര ചിരി. ഞാൻ ശരി, അപ്പുണ്ണിയുടെ കൂട്ടുകാരെ തന്നെയാണോ അഭിനയിക്കുന്നത്?
1: അത് ശരിക്കും അതാണ് നിവിനൊക്കെ.
0: കാരണം ജോമോൻ എന്നുള്ള പേര് ജിക്സൺ അല്ലേ,
1: മറ്റേ ഗ്ലിക്സൺ ഗ്ലിക്സൺ ജോമോൻ, അതൊക്കെ
0: ആ ഒരു ഏരിയയുടെ
1: പേരുകളെല്ലാം ഡേവിസേട്ടൻ
0: ശരിയാണ്,
1: എല്ലാം കണക്റ്റഡ് ആണ്. വളരെ മനോഹരമായിട്ട് ആ സിനിമ ഈ ഒരു വീക്കെൻഡ് നമുക്ക് സമ്മാനിച്ചു എന്നുള്ളത്.
0: അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കണക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഒന്ന് സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന കിരൺ ജോസി. കിരണ് ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് വായിച്ചു, അടിപൊളിയായിട്ടുണ്ട് സിനിമ, സൂപ്പർ ആന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഏത് വൈബ്, അംബാനി വൈബ്, ആ പയ്യൻസ് ദേവദത്ത് എന്നുള്ള ക്യാരക്ടർ ജാസറാ ചെയ്തിരിക്കുന്നത്,
1: നമ്മള് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അടിപൊളി, ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. പുള്ളിയും ഭയങ്കര സന്തോഷത്തിലാണ്.
1: ആ സിനിമയിൽ ഒരു വലിയ പ്രാദേശികത്തെ ഉണ്ട്, ആ പ്രാദേശികത്തിന് അപ്പുറത്തേക്ക് തന്നെ സിനിമ എല്ലാവരിലേക്കും
0: കണക്ട് ആവുന്നു
1: എന്നുള്ളത്.
0: അവിടെ അറിയാത്ത ആളുകൾക്കും ആ ഏരിയ അറിയാത്ത ആളുകൾക്കും
1: അതെ
0: ആ സിനിമ കണക്റ്റഡ് ആണ്. പിന്നെ നിവിൻ പോളി എത്ര ക്യൂട്ടായിട്ടാണ് അല്ലേ.
1: എനിക്ക് ഞാൻ ഈ സിനിമ റിവ്യൂസ് ഏറ്റവും കൂടുതൽ അങ്ങനെ കണ്ടുപോകുന്ന ഒരാളല്ലേ, പക്ഷെ കഴിഞ്ഞ ദിവസം കോക്ക് അദ്ദേഹം നിവിൻ
0: ഏറ്റവും സേഫ് ആയിട്ടുള്ള
1: ഒരു
0: ജോണർ അതാണ്, ഭയങ്കര രസമായിട്ടാണ് ആളാ അഭിനയിക്കുന്നത്. അമിത പിന്നെ പറയേണ്ട ആവശ്യമില്ല, അമിത കറക്റ്റാ. അവിടെയൊക്കെ ഉള്ള ഒരു കുട്ടി
1: അല്ലേ,
0: ജിൻസി എന്നൊക്കെ പേര്, എനിക്ക് കൂടി ആഷ്ലി എന്നാണ് പേര്, എന്നാലും ജിൻസി എന്നൊക്കെ പേരുള്ള ഒരു കുട്ടിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്.
1: ഇത് പറഞ്ഞപ്പോ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്റെ വീടിന്റെ
0: തൊട്ടപ്പുറത്ത്
1: തൊട്ടടുത്ത വീട്ടിലെ ആളുടെ പേര് ജിൻസി.
0: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാനായിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം മോർണിംഗ് സവാരി.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
1: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു, കൂടെയുണ്ട് നിസയും അപ്പുണ്ണിയും. അങ്ങനെ മനോഹരമായ ഒരു പ്രഭാതത്തിൽ മനോഹരമായ യാത്രയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസം. അപ്പൊ ഈ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്.
1: കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു എല്ലാ ദിവസത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓരോ വർഷം കൂടുന്തോറും ആ പ്രത്യേകതകളുടെ പേരുകളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ നമ്മള് സാധാരണ പറയുന്ന പോസ്റ്റൽ ഡേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള
0: ദിവസങ്ങളാണ് പ്രധാനമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് കുഞ്ഞു കുഞ്ഞു ദിവസങ്ങൾ തന്നെ അടയാളപ്പെടുത്തുന്നു, അതും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്.
1: അതിൽ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഇന്ന് ഹാഷ്ടാഗ് ഡേ ആണ്. ആലോചിക്കുക, അങ്ങനെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത വന്നു എന്നുള്ളത് ഹാഷ്ടാഗുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ദിവസം. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഈ ഹാഷ്ടാഗ് എന്നുള്ളൊരു വേർഡ് എങ്ങനെയാണ് വന്നത് എന്ന് നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരുന്ന ഹാഷ് എന്നുള്ള വേർഡും അതുപോലെ തന്നെ ടാഗ് എന്നുള്ള ആ ഒരു വേർഡും കൂടെ യൂസ് ചെയ്തിട്ട് 2007 ക്രിസ് മെസീന എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു വേർഡ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഹാഷ്ടാഗ് എന്നുള്ളൊരു വേർഡ് മൊത്തത്തില് നമ്മുടെ ലോകത്തിന് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്.
0: ഈ പറഞ്ഞതുപോലെ തന്നെ ഇമോജികൾ ആ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു.
1: അതെ.
0: അപ്പൊ സൈബർ ലോകത്തെ ഓരോ ദിവസങ്ങൾക്കും ഇപ്പൊ പ്രാധാന്യം കൂടി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഹാഷ്ടാഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
1: അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ഹാഷ്ടാഗ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഡിജിറ്റൽ സൈറ്റിലൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
0: തീർച്ചയായിട്ടും ഇപ്പൊ ഹാഷ്ടാഗ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മള് ജെമിനിയോടോ ചാറ്റ് ജിപിടിയോടോ ഒക്കെ ചോദിച്ചിട്ടാണ്
1: വേണമെന്ന്
0: പറഞ്ഞിട്ടാണ് നമ്മള് പോസ്റ്റുകളൊക്കെ വൈറലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ഹാഷ്ടാഗ് ചെയ്യാനുള്ളത് എന്താണ്? ആരെങ്കിലുടെയും പിറന്നാൾ ആഘോഷങ്ങളോ മറ്റേതെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടേക്ക് ഹാഷ്ടാഗ് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ.
1: അതെ, 5000917 എന്ന നമ്പറിലേക്ക്.
2: ചെന്നൈ ബീറ്റ്സ്.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം. റേഡിയോ സുനോ 91.7.
1: Morning Safari. Only on Radio Suno.

കൂട്ടുകൂടാം. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓണമെത്തി. നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫ്ഐ ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫ്ഐ ഡോട്ട് കോ. സദ്യ സെറ്റാക്കൂ.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: home. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. അപ്പുണ്ണി നിസ്സയമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഖത്താറയിലെ ഒരു സ്പെഷ്യൽ വിശേഷം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. ചില ആളുകൾക്ക് ഇതുപോലെ പെയിന്റിങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ടുള്ള ഒരു എക്സിബിഷനെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. ദി ലെഗസി ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള, പറയുമ്പോൾ തന്നെ മെമ്മറീസ് വരും.
6: അതിന്റെ മനോഹാരിത ഏറ്റവും ഭംഗിയായിട്ട് ഉൾക്കൊണ്ട ആളുകളാണ് നമ്മൾ. എന്തായാലും ഇവിടെ 2022 ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ നിറയെ കാര്യങ്ങൾ നിസ പറഞ്ഞ പോലെ തന്നെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. കോർണേഷൊക്കെ ഇങ്ങനെ നിറയും, ഫാൻസോണുകളിൽ എന്താ പറയുന്നത് കളം നിറയും.
5: തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു എക്സിബിഷൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റുന്ന രീതിയിൽ അതിമനോഹരമായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദിവസവും രാവിലെ ഈ ഫോട്ടോഗ്രാഫ്സിന്റെ ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണാൻ, അപൂർവമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഖത്തർ ഫോട്ടോഗ്രാഫി സെന്ററിലാണ് ആ ഒരു ദൃശ്യവിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 10 to 10:30 വരെ ഈ ഒരു കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഖത്താറയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള, അതെ, ഡിസംബർ 30 വരെ അവിടെ കുറച്ച് എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
7: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം. പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തർ.

0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of podumakkolanda.

0: കുട്ടീസൊക്കെ നാട്ടിൽ നിന്ന് വന്നു തുടങ്ങുന്ന സമയമാണ്, വെക്കേഷനൊക്കെ കഴിഞ്ഞു വരുന്നു, ഇനിയിപ്പോ സ്കൂളിലേക്കൊക്കെ ഒരുങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും.
1: തീർച്ചയായിട്ടും ആ തയ്യാറെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിന് മുൻപായിട്ട്, സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് സന്തോഷിച്ച് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് അവർക്ക് സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങാം. നമ്മുടെ ബാക്ക് ടു സ്കൂളിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റ് കൂടി നിങ്ങളെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്.
2: Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner, Daiso Japan. You name it, we have it.
2: And
3: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
3: Call 70222525.
2: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: അവിടെ സ്പെൻഡ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി, അതോടൊപ്പം തന്നെ കുറെ കുട്ടീസിന്റെ ഒത്തുചേരലുകൾ.
1: അതെ, ഇതൊക്കെ സംഭവിക്കും. രജിസ്ട്രേഷൻ ഉറപ്പാക്കിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ അബു സിദ്ര മോളിലേക്കാണ് വരേണ്ടത്. മനോഹരമായിട്ട് ഒരു ഈവനിങ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. 27 അല്ലേ, ഓഗസ്റ്റ് 27-ാം തീയതിയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങൾ അബു സിദ്ര
0: മോളിൽ വെച്ചിട്ടാണ്
1: നടക്കുന്നത്. നിറച്ച് കുട്ടികൾക്ക് നിൽക്കാം.
0: അപ്പൊ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പൊ ഞങ്ങളും വെയിറ്റ് ചെയ്യണം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: home. Tamil Fresh. Tamil Fresh.
4: Tamil Fresh song of the hour. Fresh, fresh, fresh.

0: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. അപ്പുണ്ണി നിസ്സയുമാണ് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളത്.
1: സുഹൈൽ വന്നോ സുഹൈൽ വരുമോ,
0: ഭയങ്കര ചോദ്യമാണ്
1: അല്ലേ, വലിയ ചർച്ചകൾ നടങ്ങുകയാണ്. അപ്പൊ എന്തായാലും സുഹൈലിന്റെ വരവോടുകൂടി തന്നെ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ ഇവന്റുകളും എക്സിബിഷനുകളും ഒക്കെ ധാരാളം നമ്മളുടെ ഖത്തറിലേക്ക് എത്തും എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ സുഹൈൽ എത്രയും പെട്ടെന്നൊന്ന് വരണേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഫ്രെയിം ആൻഡ് ഫോക്കസ് എന്ന പേരില് ഒരു സെക്കൻഡ് എഡിഷൻ വരാനായിട്ട് പോകുന്നു. തസ്വീർ ഫോട്ടോ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവലിനെ കുറിച്ച് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തസ്വീർ ഫോട്ടോ ഫെസ്റ്റിവലിന്റെ അടുത്തൊരു എഡിഷൻ കൂടി നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നു. സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 5 വരെയായിരിക്കും ഈ ഒരു എക്സിബിഷൻ അൽഹോഷ് ഗ്യാലറിയിൽ നടക്കാനായിട്ട് പോകുന്നത്.
1: ഈ ഒരു എക്സിബിഷനും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന രീതിയിൽ ചെന്ന് കാണുക, ആസ്വദിക്കുക, ഇതൊക്കെ ഒരു നമുക്ക് ഇതിന്റെയൊക്കെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും. അപ്പം എല്ലാവരെയും അതിലേക്ക് കൂടി ആ ഒരു കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തുന്നത്.

0: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6 തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: Lord of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network. വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
0: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
0: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
2: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
3: Only on Radio Suno 91.7 FM.
4: All hits all day.
3: This is
4: Radio Suno 91.7 FM, Qatar's favorite radio station.

0: കൂട്ടുകൂടാം. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓർഡറെത്തി നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റാക്കൂ.
1: പുതിയൊരു ദിനം അതിനൊരു സ്വരം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're home.
5: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. നിസൈ അപ്പുണ്ണി തന്നെയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഓണത്തിൻ്റെ ഒരു പരവ്, ഓണക്കാലം, ഓണാഘോഷം ഓൾറെഡി കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഒരുപാട് ഓണസദ്യകളും ഓണം ഒത്തുചേരലുകളും ഒക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നു.
6: ഇത് പറഞ്ഞപ്പോഴാണ് ലാൽ കെയറിന്റെ ഓണം പ്രോഗ്രാമിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഓണസദ്യ കഴിച്ചു, നല്ലൊരു കൂട്ടായ്മ, എല്ലാവരും കൂടി നല്ല രസമായിട്ട് അവിടെ ഒരു നല്ലൊരു സെലിബ്രേഷൻ. ഓണവിസ്മയം, ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓണവിസ്മയം എന്ന പേരിലായിരുന്നു അവരുടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ അടുത്ത് നല്ല നല്ല സന്തോഷമായിട്ട് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി.
5: നല്ല സദ്യയായിരുന്നു.
6: എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സദ്യ. ഒരു ഒരു സോയ കൂട്ടിയിട്ടുള്ള ഒരു കറി
5: ഉണ്ടായിരുന്നു.
6: സോയ മസാല പോലെ എരിശേരിയാണോന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ നമുക്കിപ്പോ സോയ ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി, നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റി.
5: ചില സദ്യകളിലൊക്കെ ഇതുപോലെ
6: സോയ ഉണ്ടാവല്ലേ.
5: അപ്പൊ എന്തായാലും മിക്സ് ചെയ്ത് വരുന്ന മറ്റൊരു വിശേഷം എന്ന് വെച്ചാല് നമ്മുടെ എം ജി ശ്രീകുമാർ, അദ്ദേഹം നമ്മുടെ ഖത്തറിലേക്ക് എത്തുകയാണ്.
6: അതെ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ ജസ്റ്റ് വഴിയെ ബാക്കി പറയാം. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Apple Podcast
2: and
3: Google Podcast.
4: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
7: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
6: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
7: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
8: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
9: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
10: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
11: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
12: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
13: Brought to you by Safari, world class shopping experience, Doha, Qatar, and
14: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: എം ജി ശ്രീകുമാർ ഖത്തറിലേക്ക് എത്താനായിട്ട് പോവാണ്. നമ്മളും അതിന് വെയിറ്റിംഗ് ആണല്ലേ പുണ്ണി. ഏതൊക്കെ പാട്ടുകൾ പാടിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലാണ് നമ്മളും ഉള്ളത്.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
2: എന്തായാലും സ്കൈ മീഡിയ ഒരുക്കുന്ന എം ജി ലൈവ് അല്ലെ, പൊന്നോണം എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയുന്ന മെലഡി പാട്ടുകളാണെങ്കിലും ശരി, അടിപൊളി പാട്ടുകളാണെങ്കിലും ശരി, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഏതൊരു തലമുറയും അന്നും ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകളെ വല്ലാതെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ പാട്ടുകളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്, മിസ് ആക്കരുത് നിങ്ങൾ. പെട്ടെന്ന് നിങ്ങൾ ടിക്കറ്റുകളൊക്കെ സ്വന്തമാക്കുക. സ്കൈ മീഡിയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ അവരെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
2: അതുപോലെ തന്നെ പ്ലാറ്റിനം ലിസ്റ്റിലും ടിക്കറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് തകർക്കാം ആ ഒരു ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം, ഞാൻ അജി വർഷ.
2: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6th തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവ് ആയി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റ് ആക്കൂ.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: FM. Qatar's favorite radio station.
1: സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുകയാണ്. April 23 ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ പുണ്യ തന്നെയാണ് കൂടെയുള്ളത്.
2: അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലത്തെ ദിവസം നമ്മുടെ ഉത്രാട പാച്ചലിന്റെ പാച്ചിലുള്ള ദിവസമായിരുന്നു. അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട നമ്മൾ വിളിച്ച അല്ലെങ്കിൽ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്തതിൽ നിന്നും എത്തിയിട്ടുള്ള കുട്ടി മാവേലികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഉത്രാട പാച്ചലിൽ പങ്കെടുക്കാനുള്ള ഫാമിലീസും ഒക്കെ തന്നെ കൃത്യമായിട്ട് എല്ലാവരും കൃത്യസമയത്ത് എത്തി കേട്ടോ. അടിപൊളിയതായിരുന്നു.
1: ഓക്കെ, നമ്മൾ ഇന്നലെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അത് തന്നെയായിരുന്നു. ഒരുപക്ഷെ സാറ്റർഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വർക്ക് ഇല്ലാത്ത ദിവസം, എല്ലാവർക്കും ഹോളിഡേ എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു കറക്റ്റ് നമ്മളൊരു 5:30 സമയം പറഞ്ഞു. ആ സമയത്ത് നമ്മൾ അവിടെ എല്ലാവരും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയും കാര്യങ്ങളാണ്. പക്ഷെ ഇന്നലെ ഒരു ഒരു ഫാമിലി, ഒരു കുട്ടി മാവേലി 3:30 എത്തിന്ന്
2: അത്
1: കേട്ട് കഴിഞ്ഞപ്പോ എന്തുപോലെ അവസാനം കുഞ്ഞു മാവേലി
2: ഉറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ എല്ലാരും കൃത്യസമയത്ത് എത്തി. നമ്മള് കൃത്യസമയത്ത് പ്രോഗ്രാം കൃത്യസമയത്തിന് മുൻപ് തന്നെ നമ്മള്
1: സ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും. അത് മാത്രല്ല, ഇന്നലെ കനവ്,
2: അതെ കനവ് എന്ന് പറയുന്ന മോൻ അടിപൊളിയായിരുന്നു. കനവ് മാത്രല്ല
1: കനവ്
2: പ്രത്യേക ഒരു അറ്റൻഷൻ
1: എല്ലാവരുടെയും എടുത്തു എന്നുള്ളതാണ്. കനവ് മോൻ അവിടെ സ്റ്റേജിൽ വന്നപ്പോഴാണെങ്കിലും മുണ്ടെടുത്ത് ഡാൻസ് കളിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ ഒരു കാര്യം, ആൾക്ക് എത്ര വയസ്സുണ്ട്? 3.5 വയസ്സ്, മാക്സിമം 3.5 വയസ്സ്, അതിൽ കൂടുതലില്ല. 4 വയസ്സിൽ കൂടുതൽ എന്തായാലും ഇല്ല. അപ്പൊ ആള് ഓണം പാട്ടുണ്ടല്ലോ, ഏത് മൂഡ്, ആ ഓണം മൂഡ് പാട്ട് അവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് ആളത് ചുണ്ടനക്ക് പാടി
2: ഫുൾ ലിറിക്സ്
1: അത്ഭുതപ്പെട്ടു. എന്തായാലും അതോടൊപ്പം തന്നെ ഇന്നലെ കൈതോല നാടൻ പാട്ട് സംഘമാണെങ്കിലും ശരി, അതുപോലെ തന്നെ വളരെ അത്ഭുതകരമായിട്ട് നമ്മൾ ഈ പലപ്പോഴും ഇവന്റുകൾ നടക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കുട്ടികളെ വിളിക്കുകയും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ അവസരം നൽകുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നലെ വന്ന കുട്ടികളൊക്കെ
2: എല്ലാരും തകർപ്പൻ,
1: അടിപൊളിയായിട്ട്
2: ഡാൻസ് ചെയ്ത കുട്ടികളൊക്കെ, അടി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഒരു മടിയും കൂടാതെ വന്ന് ഇതൊക്കെ പറഞ്ഞു ഡാൻസ് ചെയ്യണം.
1: അതോടൊപ്പം തന്നെ നിസ ഇന്നലെ എന്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞ സമയത്താണ് ഞാൻ അത് ശ്രദ്ധിച്ചത്, ഒരു കുഞ്ഞു പാട്ട് പാടി ഒരു
2: അന്നമോൾ
1: എന്നാണ് തോന്നുന്നത്,
2: കാരണം അമ്മയുടെ അമ്മൂമ്മയുടെ പേര് മേരിക്കുട്ടി.
1: ഓക്കെ ഓക്കെ, അതെ അന്നമോളാണ്. അന്നമോളുടെ ഒരു പാട്ടുണ്ടായിരുന്നു
2: മലയാളത്തിൽ.
1: ഞാൻ അത് നിസ പറഞ്ഞു, എത്ര നല്ല മലയാള കുഞ്ഞു പാട്ട് എന്ന്
2: ഞാൻ പോയി ചോദിച്ചു, മോളെ എങ്ങനെ ഈ പാട്ട് പഠിച്ച്, ആരെ പഠിപ്പിച്ചു അന്ന് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു മാഷ് പഠിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞു നന്നായി പാടി, നല്ല വരികളൊക്കെ നല്ല ഭംഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു.
1: നമ്മളുടെ ഇന്നലത്തെ മത്സരങ്ങളിലെ ഏറ്റവും സീനിയർ വിന്നർ എന്ന് പറയുന്നത് മേരിക്കുട്ടി അമ്മയായിരുന്നു.
2: നന്നായി സംസാരിച്ചു,
1: അതെ തന്നെ, ഓണത്തെ കുറിച്ചൊക്കെ
2: നല്ലതായിട്ട് സംസാരിച്ചു.
1: ടീച്ചർ ആയിരുന്നു
2: ലുക്ക് വൈസ്, ഒരു ടീച്ചർ ലുക്ക് ഉണ്ട് അല്ലേ.
1: നന്നായിട്ട് സംസാരിച്ചു. എന്തായാലും കനവും മേരിക്കുട്ടി അമ്മയും എല്ലാവരും ഞങ്ങളെ പേര് എടുത്തു പറഞ്ഞു എന്നുള്ളതല്ല,
2: മനസ്സിൽ പെട്ടെന്ന് വന്നവർ
1: പേരുകൾ പറഞ്ഞു എന്നുള്ളൂ.
2: എല്ലാരും കുട്ടികൾ എല്ലാരും തന്നെ അടിപൊളി. പിന്നെ അതുപോലെ ഡാൻസ് ചെയ്ത രണ്ട് കുട്ടികൾ, കറുപ്പ് താൻ
1: എനിക്ക് പിടിച്ച കളർ,
2: അവരടിപൊളിയായിരുന്നു.
1: എനിക്കൊരു ഷോർട്സിനോ റീൽസിനോ വേണ്ടി പ്രാക്ടീസ്
2: ചെയ്ത് പഠിച്ച കുട്ടികൾ, അവരും അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലെ നാരായണേട്ടൻ, നാരായണേട്ടൻ പാട്ട് പാടി ലാസ്റ്റ് ആയി ഇവിടെ അങ്ങോട്ട് തകർത്ത് അഷ്ടമിയും കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. സീൻ മാറി മൊത്തം കളറായി. പിന്നെ നമ്മുടെ ടീം ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഒരു മറ്റൊരു അർമേനിയെന്ന് വന്നൊരു ഒരു ടീം ഉണ്ടായിരുന്നു, അപ്പൊ അവരും കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു.
1: ഓണത്തിന്റെ അല്ലെങ്കിൽ ഉത്രാടപ്പാച്ചന്റെ അല്ലെങ്കിൽ സുനോ പൊന്നോണത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇതിനെ മലയാളികളുടെ മാത്രം ഒരു ഇവന്റ് ആക്കി മാറ്റിയല്ല ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ചെയ്തത്.
2: പല ടൈപ്പ് ഓഫ്
1: ആളുകൾ അതിന്റെ ഭാഗമായി എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നലെ നമ്മള് സ്റ്റേജിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റേഡിയോസിനോയും ചേരുമ്പോ ഇതൊരു ഓണം വൈബാണ്, അതൊരു കലണ്ടറിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു.
2: അവിടെ എല്ലാരും അത്, നമ്മളും വെയിറ്റിംഗ് ആണ്,
1: അവിടെ
2: ഉള്ളവരും വെയിറ്റിംഗ് ആണ്, അവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്.
1: അത് മാത്രമല്ല, ഇന്നലെ അവിടുത്തെ ജീവനക്കാരാണെങ്കിലും ശരി, ഒരു ഓണ അറ്റയറിലൊക്കെ വന്ന് ഭയങ്കര രസമായിട്ട് നിന്നതെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകി. അപ്പൊ എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഇവന്റ് സമ്മാനിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് പ്രത്യേകിച്ച് ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും അല്ല അതോടൊപ്പം തന്നെ റീറ്റെയിൽ മാർട്ട്, അപ്പോ ഈ രണ്ട് സ്ഥാപനങ്ങളോടുമുള്ള
2: നന്ദി
1: ഞങ്ങൾ അറിയിക്കുകയാണ്.
2: നിങ്ങളുടെ ഷോപ്പിംഗും അവിടെ തകർക്ക്, ഞങ്ങൾ അവിടെ പോയി നോക്കി എന്തൊക്കെയുണ്ട്, എല്ലാം അടിപൊളി സെറ്റ് ആണെന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇന്നലെ അവിടെ എൻജോയ് ചെയ്തവരും എല്ലാം ഒരുപാട് വൗച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ
2: സമ്മാനങ്ങൾ,
1: ഒരുപാട്
2: അടിപൊളി സമ്മാനങ്ങൾ നൽകി. അപ്പൊ എന്തായാലും തകർപ്പനായിരുന്നു. ഇനി വരും ആഘോഷങ്ങളുണ്ട്, നമ്മുടെ ബാക്ക് ടു സ്കൂൾ സെലിബ്രേഷനൊക്കെ വരും സമയങ്ങളിലുണ്ട്, അത് ഞങ്ങൾ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇന്ന് ഇത്തവണത്തെ ഓണസദ്യ നമ്മുടെ സുനോ ടീമിന്റെ കൂടെ ആണെന്ന് സ്വപ്നം കണ്ടായിരുന്നു.
1: ആരാണത്?
2: പുലർച്ചെ കാണുന്ന സ്വപ്നം ബലിക്കുമെന്നാണ് സനൽജി പറഞ്ഞത്. ഫൈസലാണ് പറയുന്നത്. സ്വപ്നം ആയി പോയില്ല, എന്ത് ചെയ്യാൻ പറ്റും, സ്വപ്നത്തെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ.
1: ആരങ്ങനെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യാഥാർത്ഥ്യമാകും.
2: ആണോ? അപ്പുണ്ണി ഏറ്റെടുത്താ പിന്നെ നടക്കൂട്ടോ, ഞാൻ വേണമെന്ന് പ്രോത്സാഹിപ്പിക്കാം.
1: അയ്യോ,
2: അറിയാതിരിച്ചുണ്ട്.
1: എന്തായാലും തീർച്ചയായിട്ടും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നല്ലോണം കേട്ടോണം പാട്ടാണ്. ഈ വർഷത്തെ 2026 റേഡിയോ സുനോ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ആ ഒരു പാട്ടിലേക്കാണ് വരുന്നത്. അതിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ പിന്നെ അമ്പുറത്ത് ഒരുങ്ങുന്നുണ്ട്,
2: അത് ഉടനെ തന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
1: ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കേൾക്കാം നല്ലോണം കേട്ടോണം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോ. സദ്യ സെറ്റാക്കൂ.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like you're
5: സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ പുണ്യാണ് കൂടെ ഉള്ളത്.
6: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജുകളുണ്ട്. വെക്കേഷൻ കഴിഞ്ഞു വന്ന ഇക്ബാൽ സാറിനൊരു വാം വെൽക്കം പറയാമോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞിട്ട് ഷാനിബ് സിദ്ദിഖാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഷാനിബിന്റെയും ടീമിന്റെ ഒക്കെ ഫുൾ സ്നേഹം ആ ഒരു മെസ്സേജിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇക്ബാൽ സാറിന് നമ്മളുടെയും ഒരു വലിയ സ്നേഹം സ്പെഷ്യലി അറിയിക്കുന്നു കേട്ടോ.
5: ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ യോയോ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ.
6: അതെ, ചാറ്റ് ജിപിടിക്ക് കൊടുത്തിട്ട്
5: നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സുനോ പൊന്നോണത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി.
6: ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ
5: കാത്തിരിക്കൂ. അതുപോലെ തന്നെ ജാഫർ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജിന്റെ, ഹായ് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ പുണ്ണി നിസ ഗുഡ് മോർണിംഗ്. ഓണത്തുമ്പികളും പൂവിളികളും ഉണർത്തുന്ന ഈ സുന്ദര പ്രഭാതത്തിൽ റേഡിയോ സുനോയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം തരുന്ന, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ജാഫർ ചൈനീസ് ആളാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ.
6: കെ സുലൈമാൻജിയുടെ ഗുഡ് മോർണിംഗ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വെരി ഗുഡ് മോർണിംഗ് ഒക്കെ വളരെ സ്നേഹത്തോടുകൂടി നമ്മളും അദ്ദേഹത്തിന് രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു.
5: ഓക്കെ നിസ, ഇപ്പൊ നമ്മൾ ജാഫർ ചൈനീസ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സമാനമായിട്ട് നമ്മൾ റേഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് കേൾക്കുന്ന ഒരു പേരായിരുന്നു ജെയ്സൽ തുർക്കി. ജയ്സൽ തുർക്കി.
6: അതെ,
5: അപ്പൊ ജയ്സലെ കഴിഞ്ഞ ദിവസം ജയ്സലായിട്ട് വേറൊരു കാര്യത്തിന്റെ ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു.
6: ഓക്കെ,
5: അപ്പൊ മീറ്റിംഗിനെ സംസാരിച്ച സമയത്ത് ജയ്സല് പറഞ്ഞു, ഞാൻ ഈ പേര് ബ്രാൻഡ് ചെയ്തിരുത്തത് റേഡിയോ സുനോയിലൂടെയാണ്. പറഞ്ഞു ജയ്സലിനെ കൊറേ നാളുകളായിട്ട് ആരും ജയ്സൽ എന്ന് വിളിക്കില്ല, അത്ര തുർക്കി തുർക്കി എന്നാ
6: വിളിക്കുന്നത്.
5: അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് നിങ്ങൾ തുർക്കി പോയിട്ടുണ്ടോന്ന്
6: ചോദിച്ചു.
5: അങ്ങനെയാണോന്ന് ചോദിച്ചു. അങ്ങനെയല്ല, അതൊരു വീട്ടുപേരാണ്.
6: ആണോ?
5: ആ, ജയ്സൽ തുർക്കി എന്ന് പറയുന്നത് തുർക്കി ഒരു വീട്ടുപേരിനോട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ജയ്സൽ പറഞ്ഞത്.
6: ഓ അടിപൊളി അടിപൊളി അടിപൊളി.
5: അപ്പൊ ജാഫറെ ചൈനീസ് എന്താണ്?
6: അതെ, ഞാനല്ലേ ഹൈഡൻ സീക്കിനൊരു സിനിമ ഇങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ.
5: അതിപ്പോ ഇങ്ങോട്ട് വന്നു
6: അത് കൃത്യം. അത് എങ്ങനെ മനസ്സിലാക്കിയ ജി? ഞാനതിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് ഇതിൽ ഈ വഴി പോണോല്ലോ, ഈ വഴി പോകാല്ലോ.
5: അജി
6: അജി അജി അജി. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ച് കറക്റ്റ് ആ സിനിമ കണ്ടുപിടിച്ചു. ഇനിയിപ്പൊ എനിക്ക് ആ വഴി പോകാൻ പറ്റൂലല്ലോ, സന്തോഷായിരിക്കണോ.
5: അജിക്ക് മാത്രല്ലേ കിട്ടുള്ളൂ, നമുക്ക് ചോദിക്കാലോ വേണമെങ്കിൽ.
6: ആണോ?
5: അല്ല,
6: ഇനി അടുത്ത വിശേഷത്തിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായോ?
5: എനിക്ക് കത്തിയിട്ടില്ല.
6: കത്തിയില്ലേ? പിന്നെ വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വിശേഷം വേറെയാണ് എന്നുള്ളത്. വിനായകനെ വിളിച്ച്
5: പറഞ്ഞല്ലേ, നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ ഓർമ്മ നശിച്ചു പോകുന്നത് അല്ലേ.
6: ഇത് ഭയങ്കരമായി, ഇതിപ്പോ എത്ര സെക്കൻഡായി പറഞ്ഞു കഴിഞ്ഞിട്ട്
5: കട്ട് ചെയ്ത് വെച്ചേള്ളൂ. ഓക്കെ, നമ്മൾ ആ വിശേഷത്തിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ.
6: ഓക്കെ, അപ്പൊ അതെന്താണെന്നറിയാൻ നിങ്ങളും വെയിറ്റ് ചെയ്തോളൂ. സജീറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പം അൻഫാല് ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു, തിരിച്ചും ഹാപ്പി ഓണം. ഇഫ്തിക്കറിന്റെ ഹാപ്പി ഓണം വിഷസ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്.
5: ഓക്കെ, എല്ലാ ഗുഡ് മോർണിംഗ് സന്ദേശങ്ങൾക്കും ഒക്കെ നല്ലൊരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്.
6: ഓക്കെ,
5: ബിഗ് ബ്രദർ മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ആനന്ദ് ഭാസ്കറിന്റെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കുന്ന പാട്ട്. വേറൊരു എനർജി എനിക്ക് ഈ പാട്ട് തരുന്നത്.
6: ആണല്ലേ, അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. ഇപ്പോഴും കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ടാണ്.
5: ഏത് സമയത്ത് കേൾക്കാൻ
6: സുഖമുള്ള പാട്ടാണ്.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
3: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
2: സുനോപ്പനോണം സീസൺ 8
3: കേട്ട് കേട്ട് കേട്ടോണം.
2: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
3: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
5: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.
6: Hi, this is Pearlie Mani.
7: You're listening to Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: തീവണ്ടി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസമാണ്, ഓഗസ്റ്റ് 23rd.
1: അങ്ങനെ വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ വിശേഷത്തിലേക്ക്, ഒരു സ്പെഷ്യൽ അതിഥിയിലേക്ക് വരാനായിട്ട് പോവുകയാണ്.
0: തീർച്ചയായിട്ടും അത് അതിഥി നാട്ടിൽ നിന്നാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സീകോൺ 2026 പുതിയ സ്റ്റാർട്ടപ്പുകള്, ഇൻവെസ്റ്റ്മെന്റ് അവസരങ്ങള്,
1: കോഫി
0: മീറ്റിംഗുകള്, എക്സ്പെർട്ട് മീറ്റിംഗുകള്,
1: പാനൽ
0: ഡിസ്കഷൻസ്. അതായത് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അപ്പൊ 2500 സംരംഭങ്ങൾ. അതായത് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അപ്പൊ 2500

0: സ്റ്റുഡൻസിനും ഇവര് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്റർവ്യൂ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് മനസ്സിലാകും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ബിസിനസ് ആശയം മുന്നോട്ട് വരാനായിട്ട് പ്രായം ഒരു ഒരു ഘടകമല്ല
1: എന്നുള്ളത്.
0: അപ്പൊ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അത് ശ്രദ്ധ നൽകിയ ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും മിസ്റ്റർ അബ്ദുള്ള അദ്ദേഹമാണ് ഈ ഇവന്റിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ആയിരിക്കും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കൂടെ ഡീറ്റെയിൽ ആയിട്ട്
1: ജോയിൻ ചെയ്യുക,
0: ഈ സീകോണിന്റെ വിശേഷങ്ങൾ അറിയിക്കുന്നത്.
1: ഓക്കെ, നമ്മുടെ സനൽജി പറയുന്നത് എന്നാലും ഹൈഡൻ സ്വിക്കിന്റെ ക്ലൂ കൊടുത്തിട്ട് പോകാവോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജിപിടിയിലൊക്കെ സെർച്ച് ചെയ്ത് ഉത്തരമൊക്കെ കണ്ടുപിടിക്കാമല്ലോ.
0: അങ്ങനെയാണെങ്കിൽ ക്ലൂ കൊടുത്തോളൂ, അതൊരു വഴിക്ക് നടക്കട്ടെ,
1: എന്നാ അതൊരു വഴിക്ക് പോകട്ടെ അല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഏതൊരു വെറൈറ്റി സൂചനകൾ തപ്പിപ്പോയതാണ്. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ചേട്ടാ,
0: ഞാൻ ഹെഡ് പ്ലേ ചെയ്യണോ?
1: ഹെഡ് പ്ലേ ചെയ്തു. ഓക്കെ, ജോയൽ ഡേവിസ് ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്.
0: ജോയൽ ഡേവിസ് സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്?
1: അതെ, ഒരു കഥാപാത്രമാണ്.
0: ഓക്കെ
1: ഓക്കെ, ജോയൽ ഡേവിസ്. ഓക്കെ, സിനിമ ഈ വർഷം ഇറങ്ങിയ ചിത്രമാണ്.
0: ഈ വർഷം ഇറങ്ങിയ സിനിമ?
1: അതെ.
0: ഓക്കെ, കിട്ടി.
1: ഓക്കെ, മലയാളം പേരും ഇംഗ്ലീഷ് പേരും ചേരുന്ന ഒരു സിനിമ പേരാണ്.
0: അപ്പൊ ഞാൻ ഉദ്ദേശിച്ചല്ല.
1: അതെ, അപ്പൊ ഉദ്ദേശം തന്നെയായിരിക്കും. മലയാളം പേരും ഇംഗ്ലീഷ് പേരൂടെ മിക്സ് ചെയ്യുന്ന ഒരു പേരാണ് ഈ സിനിമയുടെ പേര്. മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷും വരുന്നുണ്ട്. കാരണം വേറെ എന്ത് സൂചന പറഞ്ഞാലും ഈ സിനിമ നിങ്ങൾക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ്.
0: ഈ ജോയൽ ഡേവിസിൽ ഞാൻ ഒന്ന് കുരുങ്ങിയായിരുന്നു, പക്ഷെ അത് പിന്നീട്
1: അപ്പണി തെറ്റിക്കാൻ പാടില്ല, അതാണ് അതിന്റെ ഒരു ഒരു ഇത് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, ശ്രീരാമാണ്. വെരി ഗുഡ് മോർണിംഗ്. ഹൈഡൻ സീക്ക് ഫാൻസ് ഹിയർ. ഫാൻസ് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കൂ. ഫരീസാദ്, എനിക്കിതിന്റെ ഉത്തരം അറിയാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല.
0: അബ്ദുൽ കൃഷ്ണ കൊള്ളം.
1: അതെന്താ അതിലെ പറയാത്ത? ധൈര്യമായിട്ട് പറഞ്ഞോ, നമ്മളെ റെഡിയാണ് കേൾക്കാനായിട്ട്. ഓക്കെ, ഇതിപ്പോ കൺഫ്യൂഷൻ ആക്കി തന്നു. ഓ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ അതിലെ കറക്റ്റ് ആണ്.
0: ഓക്കെ,
1: പുണ്ണിക്ക് കത്തിയില്ല കേട്ടോ, പുണ്ണിക്ക് എല്ലാം അറിയാം, പക്ഷെ അതറിയില്ല. നിതിൻ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും, പക്ഷെ നമുക്ക് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അതിഥിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ.
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്കോൺ 2026 ഇവന്റ് കോർഡിനേറ്റർ മിസ്റ്റർ അബ്ദുള്ള നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. നാട്ടിൽ നടക്കുന്ന വലിയൊരു സമ്മിറ്റ് ആണ്. അപ്പൊ ആ ഒരു സമ്മിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന്റെ എൻട്രി എങ്ങനെയാണ്, അത് സമ്മിറ്റ് എന്ത് ഉദ്ദേശിക്കുന്നു, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾ
1: നമ്മുടെ ജാഫർ അപ്പണ് ചോദിച്ചില്ല എന്താണ് ആ പേര് ആൾക്ക് വരാൻ കാരണം എന്നുള്ളത്. അപ്പൊ ആള് പറഞ്ഞ, എന്നെ ചെറുപ്പം മുതൽ എന്റെ നാട്ടിലെ മുതിർന്ന ആളുകളും എന്റെ സുഹൃത്തുക്കളും വിളിച്ചു തുടങ്ങിയ ഒരു പേരാണത്. ഇപ്പൊ സുഹൃത്തുക്കളുടെ മക്കൾ വിളിക്കുന്നതും അങ്ങനെ ചൈനീസ് ഏട്ട എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്റെ കുടുംബത്തിനും കുറച്ച് സുഹൃത്തുക്കൾക്കും മാത്രമാണ് ഞാൻ ജാഫർ എന്നാൽ അറിയുക. എന്റെ നാട്ടിൽ ആരോട് ചോദിച്ചാലും
0: ചൈനീസ്
1: അങ്ങനെ അറിയുള്ളൂ. ചെറുപ്പം മുതൽ അപ്പം കൂടിയ എന്റെ സെക്കൻഡ് നെയിം ആണത്. അത് വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല കേട്ടോ. ഫേസ്ബുക്ക് ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഈ ഒരൊറ്റ പേര്,
0: ഒരേ ഒരു പേര്,
1: ഒറ്റ പേര്
0: ജാഫർ.
1: കല്യാണ ഫ്ലെക്സിന്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ, അതിലും അങ്ങനെ തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ആളുടെ പേര് അല്ല, അടിപൊളി.
0: ഇഷ്ക് മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നു.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
0: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വെയർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
2: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
1: And
3: Doha Center, Shop More, Pay Less.
1: Old Airport Road, Doha and Alcor.
3: Call 70222525.
1: Creative Partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza Partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
1: Refreshment Partner, Al Wajba Dairy and Al Shamal Pure Drinking Water, distributed by Girl Center Holding.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: home. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിൽ നടക്കുന്ന അങ്ങ് കാലിക്കറ്റിൽ നടക്കുന്ന ഒരു വലിയ ഇവന്റിന്റെ വിശേഷങ്ങൾ പറയാമെന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സീകോൺ 2026 ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു വലിയ എന്താ പറയുന്ന ഒരു വലിയ വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഇവന്റിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹാൻസ് ടെക്നോളജീസിന്റെ സിഇഒയും അതുപോലെ തന്നെ സീകോൺ 2026 ഇവന്റ് കോർഡിനേറ്ററുമായിട്ടുള്ള അബ്ദുള്ള സാർ അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ. ഹലോ സാർ, വെൽക്കം ടു റേഡിയോ സുനോ.
4: ഹായ് പുണ്ണി, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. സീകോണിനെ പറ്റി നിങ്ങൾ ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം.
3: ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മള് കേൾക്കുന്നത് ഖത്തറിൽ നിന്നുള്ള ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്താണ് സീകോൺ, എന്തുകൊണ്ട് സീകോൺ, എന്തിനായി സീകോൺ, എന്റെ ഈ മൂന്ന് ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകണം.
4: സീകോൺ 2026 എന്നുള്ളത് ഞങ്ങളുടെ വലിയ സ്വപ്നമാണ്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ക്ലോസ് ടു 100 എന്റർപ്രണേഴ്സ് ഡിഫറെന്റ് നിന്നുള്ള 100 എന്റർപ്രണേഴ്സിന്റെ ഒരു കൂട്ടായ്മയിൽ നിന്ന് വന്ന ഒരു വലിയ റിസൾട്ടാണ്. ഏകദേശം ഒരു 10 സ്റ്റോറി ഇതിന് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാർട്ടപ്പിനെ സഹായിക്കുകയും ഒരുപാട് എന്റർപ്രണേഴ്സിന് അവർക്ക് ലേണിംഗ് ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. പക്ഷെ അതിലൊക്കെ ഞങ്ങൾ സീകോണിന്റെ വരവിനെ തൊട്ട് മുൻപ് ഞങ്ങൾ കണ്ട വലിയൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, എല്ലായിടത്തും ഒരുപാട് ഇവന്റ്സുകൾ ഉണ്ട്. കാലിക്കറ്റ് എന്നല്ല, ജനറലി ടോക്ക് അബൌട്ട് കേരള, കേരളത്തിൽ തന്നെ അറ്റ്ലീസ്റ്റ് 3-5 ബിസിനസ് ഇവന്റ്സ് ഒരു മാസം നടക്കുന്നുണ്ട്. അതില് എല്ലാം ഒരു 4,000-5,000 ടിക്കറ്റ് റേഞ്ച് വെച്ചിട്ട് വലിയ ഇവന്റ്സ് ഇങ്ങനെ നടന്നു പോകുന്നു. അത് അവയൊക്കെ ഞങ്ങൾ ക്ലോസ് ഒബ്സർവേഷനിലേക്ക് വന്ന് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ ഇവന്റിലും ഇറ്റ് ഈസ് ഡൺ ഈദർ ഫോർ ആൻ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സർവൈവൽ, അവരുടെ ബിസിനസ് മോഡലായിട്ട് നടന്നു പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ പി ആർ ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്ന ഇവന്റ്സ് ഉണ്ട്. അത് മാഗസിൻസ് ആവാം, ബ്രാൻഡ് ആവാം, അങ്ങനെ അങ്ങനെ ജനറൽ ഒരു വൺ ഡേ ഇവന്റിനോട് കൂടി പിരിഞ്ഞു പോകുന്ന ഒരു ഒരു ഇവന്റ് മോഡൽ ആണ് നമ്മൾ കണ്ടുവരുന്നത്. അതിലൂടെ ബിസിനസ് ഓണേഴ്സിന് എപ്പോഴും അതിൽ താല്പര്യം വരാൻ കാരണം, ആസ് എ ബിസിനസ് ഓണർ ഇഫ് യു പുട്ട് ലൈക് ഫോർ ഓഫ് ദം ഇൻ എ ഗ്രൂപ്പ് ഇൻ എ റൂം, ദിൽ ഡു സം അമൗണ്ട് ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ദിൽ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്.
3: ഓക്കെ,
4: ആ ഒരു നെറ്റ്വർക്കിംഗ് പോസിബിലിറ്റി മാത്രം കണ്ടിട്ടാണ് ആളുകള്
3: കൂടുതൽ
4: അവിടെ പോകുന്നത്. ചിലപ്പോ സെലക്ടഡ് ഗസ്റ്റുകളുടെ ഒരു ഒരു കയ്യിൽ നിന്ന് കിട്ടാവുന്ന ചെറിയ ഗുഡ് പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയറിംഗ് കൂടെ ഇതിൽ വാല്യൂ അഡീഷൻ ആയിട്ട് ആളുകൾ കാണാം. ഞങ്ങൾ തന്നെ ഒരു സെറ്റ് ഓഫ് എന്റർപ്രണേഴ്സ് ഡൂയിങ് നല്ല സീസൺഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. 1,000-2,000 സിആറിന് മുകളിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ട്, അതുപോലെ 100 CR 200 CR അറേഞ്ച് ചെയ്യുന്നവരുണ്ട്, ചെറിയ യങ് ബഡിങ് എന്റർപ്രണേഴ്സ് എല്ലാവരും ഉണ്ട്. ഇവരുടെയൊക്കെ പ്രോബ്ലമിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ എന്റർപ്രണേഴ്സിനും അവരുടേതായ ഒരു പാർട്ട് ഓഫ് വീക്ക്നെസ് ഉണ്ടാവും. കാരണം എല്ലാവരും ഒരുപോലെ ഇക്വിപ്ഡ് ആയിരിക്കില്ല, പലർക്കും പലരുടേതായ വീക്ക്നെസ് ഉണ്ട്. ചിലർക്ക് അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫണ്ട് റൈസിംഗ് ആവാം, അതിനെ ഫിനാൻഷ്യലി അതിന്റെ പേയ്മെന്റ് കളക്ഷൻ ചെയ്തത്, അതിന് ഫിനാൻഷ്യൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിടത്തോ ആവാം വീക്ക്നെസ്സുകൾ. ചിലർക്ക് അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിലോ ബ്രാൻഡിങ് ഏരിയാസിലോ ക്ലിയർ ആയിരിക്കില്ല, ഭയങ്കര ബാക്കി എല്ലാ ഏരിയയിലും അവർ അഗ്രസീവ് ആയിരിക്കും. അങ്ങനെ അങ്ങനെ നോക്കുമ്പോ ഞങ്ങളത് ലിസ്റ്റ് ചെയ്ത് നോക്കി ഓരോരുത്തരുടെയും വീക്ക് പോയിന്റ്സ് ഏതാ, അവിടെ അവർക്ക് വെറുതെ എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് ഹെൽപ് ഫ്രം ദി ഇൻഡസ്ട്രി എക്സ്പേർട്ട് ടു കമൻ അപ്ലിക്ക്. അത് ഞങ്ങൾ നോട്ടിഫൈ ചെയ്തു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ബഞ്ച് ഓഫ് ടോപ്പിക്സുകൾ ടോപ്പ് പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സിനെ എടുത്ത് അതിൽ ഓരോ ടോപ്പിക്കുകളെയും ടോപ്പിക്കുകൾക്കും വ്യക്തമായ ഒരു ലേണിംഗ് പോസിബിലിറ്റി കിട്ടുന്ന ഒരു ഇവന്റ് ആയിട്ട് മാറി മാറ്റുന്ന ഒരു ഇവന്റ് ആയിരിക്കണം എന്നുള്ള വാശിയോട് കൂടി പോയിന്റ് ചെയ്ത ഒരു ഇവന്റ് മോഡലാണ് ഈ കോൺക്ലേവ്.
3: സാർ, സാധാരണ കേരളത്തിൽ ഇതുപോലെയുള്ള ബിസിനസ് കോൺക്ലേവുകൾ അല്ലെങ്കിൽ ബിസിനസ് സമ്മിറ്റുകളൊക്കെ നടക്കുന്നതിനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം. എന്തുകൊണ്ട് കാലിക്കറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് സാറിന് മറുപടി പറയാനുള്ളത്?
4: കാലിക്കറ്റ് ഇസ് നോ ഷോർട്ട് ഓഫ് എനി മോർ ഇവന്റ്. കാലിക്കറ്റിലും ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ എറണാകുളം കൺവെൻഷനലി ഓൾവേസ് ബീ ലോട്ട് ഓഫ് ഇവന്റ്. പക്ഷെ ഞങ്ങൾ ഈ ഇവന്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ 1500 ഓണ്ടർപ്രണേഴ്സിന്റെ ഒരു ഗ്യാതറിംഗ് ആണ് പ്ലാൻ ചെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വന്നതും എറണാകുളം ജില്ലയിലാണ് എന്നുള്ളതാണ് സത്യം. എറണാകുളക്കാർക്ക് പോലും അവർ സാധാരണ കണ്ടുവരുന്ന ഒരു നാഷണൽ ഇവന്റ് സ്റ്റണ്ടിന് പുറമെ ഒരു ക്ലിയർ വാല്യൂ ഉള്ള ഇവന്റ് ആണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ പിന്നെ ഞങ്ങളുടെ ഗസ്റ്റ് ലിസ്റ്റിന് ടോപ്പ് ടു ബോട്ടം എടുത്ത് നോക്കുമ്പോൾ കാണുന്ന എല്ലാ ഗസ്റ്റ് ലിസ്റ്റിലും ഓരോ പൊസിഷൻ ഓരോ പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്നത് ഗ്ലോബലി ഒരു 800 ഫ്രാഞ്ചൈസി റൺ ചെയ്യുന്ന ജിടെക്കിന്റെ ഫൗണ്ടർ വന്നിട്ട് അയാൾ എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു കോർണറിൽ നിന്ന് ഗ്ലോബൽ സ്കെയിലില് അവരുടെ ഫ്രാഞ്ചൈസി മോട്ടബിലിറ്റി ചെയ്തു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗിന് അതിന് പലരും ഫ്രാഞ്ചൈസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് അവർക്കൊരു വാല്യൂഡേഷൻ ആവും. എന്ന പോലെ ഓരോ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഓരോ ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസ് തന്നെ കൊണ്ടുവന്ന് ബ്രാൻഡിംഗ് ഏരിയയിൽ കേരളത്തിൽ തന്നെ ലീഡിംഗ് ബ്രാൻഡിംഗ് കൺസൾട്ടൻസും അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന കോച്ചും കൂടി ആയ ബ്രാൻഡ് സോമിയും അതുപോലെ ഫേവർ ഫാൻസും വന്നിട്ട് നമ്മൾ സംവദിക്കുകയാണ്. അവരുടെ കൂടെ മോഡറേറ്റ് ആയിട്ട് കൂടുന്ന ഉദയപ്പും ഉണ്ട്, സി ഡി അക്കാഡമിയുടെ ഫൗണ്ടർ ഫോണ്ട്. അപ്പൊ അവരെല്ലാം വന്നിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ വാല്യൂ ഒന്ന് ചെറുതല്ല. അങ്ങനെ ഞാൻ ഇത് രണ്ട് ടോപ്പിക് പറഞ്ഞു, ബാക്കി എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിന്റെ വാല്യൂ കാലിക്കറ്റ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഇറലവന്റ് ആണ്. കാലിക്കറ്റ് എന്നുള്ളതിന് വേറൊരു പ്രശ്നമുണ്ട്. കേരളത്തിന്റെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് കൊച്ചി പറയുമെങ്കിലും കൂടുതൽ നമ്മുടെ കേരളം പൊതുവിൽ പറയുന്ന NRI ഫണ്ട്സ് ഫ്ലോ ചെയ്യുന്ന വലിയൊരു മാർക്കറ്റാണ് കേരളം. അത് കേരളത്തിന്റെ GDP അറിയാം. അതിനൊക്കെ നല്ലൊരു ഫണ്ട് റിസർവ് ഉള്ള നാടാണ്. അവരെ കൊണ്ട് കേരളത്തില് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചു.
3: ഓക്കെ സാർ, ഇപ്പൊ NRIസിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് ഇപ്പൊ NRIസ് ഒരുപാട് പേര് വെക്കേഷനിൽ നാട്ടിലുള്ള ഒരു സമയമാണ്. അപ്പൊ NRIസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എത്രത്തോളം പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്?
4: എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റ് ഉള്ളതാണെങ്കിൽ പോലും NRIസ് ആയ പലരും എല്ലാവരും ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ പുറകെ പോകുന്നവരാണ്. അതിൽ തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ സ്പെഷ്യലി ഈ നോർത്തേൺ കേരള മാത്രമല്ല പൊതുവെ കേരളത്തിൽ മുഴുവനായിട്ടും പലരും റോങ് ഇൻവെസ്റ്റ്മെന്റിന്റെ പുറകെ പോകാറുണ്ട്. അൺഇൻഫോംഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യാം. കാരണം ഒരു എന്റെ കൂട്ടുകാരനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഞാൻ ഇന്വെസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് സ്വരൂപിച്ച് കുറച്ച് കാശ് ഗൾഫിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കുറച്ച് കാശ് എന്റെ അടുത്തുണ്ട്. അത് ആരോ ഒരു ബിസിനസ് തുടങ്ങുന്ന അതിന്റെ പുറകിൽ പോയി ഒരു മാർക്കറ്റ് സ്വിച്ച് പോലും ചെയ്യാതെയാണ് പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറ്. അതിന് പകരം ജീകോണിലൂടെ അവർക്ക് വന്ന് ഒരു ബിസിനസിനെ എങ്ങനെ നോക്കി കാണാം, ഒരു നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഏതൊക്കെ ആസ്പെക്ട് അവർക്ക് മനസ്സിലാക്കി എടുക്കാം. അവരുടെ ഫിനാൻഷ്യൽ ഹൈജീൻ എന്താണ്, അത് കേരള മാർക്കറ്റിലെ പോസിബിലിറ്റി എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ തന്നെ റൂട്ടഡ് ബിസിനസ്സിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും അതുപോലെ കേരളത്തിൽ തുടങ്ങി സ്റ്റാർട്ടപ്പ് ചെയ്ത് ഫിൻലാൻഡ് പോലെ എനിക്ക് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളുണ്ട്. അവരും നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെറുതെ റാൻഡം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾ കച്ചവടം തുടങ്ങുന്ന അതിൽ എന്നിട്ട് 10 തൊട്ടടുത്ത് തുടങ്ങിയിട്ട് ഫ്ലോപ്പ് ആയി പോകുന്ന കഥകൾ, അതിലൂടെ ലക്ഷങ്ങളോ കോടികളോ നഷ്ടപ്പെടുന്ന ഓണ്ടർപ്രണേഴ്സ് നിരവധി നമ്മുടെ NRI കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരുണ്ട്, ലോക്കലായിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ ഇത് വളരെയധികം സഹായിക്കും.
3: അതോടൊപ്പം തന്നെ ഞാൻ സീകോണിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് സ്റ്റുഡൻസിന് നിങ്ങളൊരു വലിയ പ്രാധാന്യം നൽകുന്നതായിട്ട് തോന്നി. അത് വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടും തോന്നി. എന്തൊക്കെയാണ് അവരെ കവർ ചെയ്യുന്ന ഏരിയകൾ?
4: ഓൺടർപ്രണർഷിപ്പിന് ഒരു ഏജ് ഇല്ല എന്നുള്ളതാണ് സത്യം. പല ഓൺടർപ്രണേഴ്സ് അവരുടെ 7 ക്ലാസ്സിലായപ്പോഴും അല്ലെങ്കിൽ 9, 10, 11 അപ്പൊക്കെ തുടങ്ങി കമ്പനീസിന്റെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു കാണുന്നുണ്ടാവും.
3: അതെ.
4: അപ്പൊ അതിന്റെയൊക്കെ നിങ്ങൾ ക്ലോസ് ഒബ്സർവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺടർപ്രണർഷിപ്പ് ഒരു ഇരുട്ടിൽ നിന്ന് വരുന്ന ഒരു എനർജി, ഒരു ജോസ് എന്ന് പറയുന്ന പോലെ അങ്ങനെ എനിക്ക് ചെയ്തെടുക്കണം, ഐ വുഡ് വോണ്ട് ടു ബിക്കം മൈ ഓൺ ബോസ് എന്ന ചിന്തയിൽ നിന്ന് വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പോ ഇത് ഇതിന് ശരിക്കും എന്ത് നല്ല പോസിറ്റീവ് എനർജി വരുമ്പോഴും അതിനെ കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്ന മെന്റേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ സത്യമായിട്ട് വേണ്ടത്. അപ്പോ ഇവിടുത്തെ വിഷയത്തിൽ ഇപ്പോൾ മുമ്പോട്ട് പോകുന്ന ആശയത്തിൽ ഞങ്ങൾ അകീൻ ഒരു ഏജ് ബാരിയറോ വെക്കുന്നില്ല. ഈ ബാരിയർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം തന്നെ. അതിൽ മാത്രമല്ല, യങ് സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് അവര് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് പിച്ച് നടത്താനും ആ ത്രൂ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് പിച്ച് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ അതിന് മുമ്പ് സീസൺഡ് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് നല്ല പ്രശംസത്തെ അടക്കം ഉള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അവർക്ക് മുമ്പിലുണ്ടാവുന്നു, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. അതിന്റെ അവരുടെ മുമ്പിൽ ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അവരുടെ പിച്ച് ടേക്കുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ വെബ്സൈറ്റിലൂടെ അവരുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ പിച്ച് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് പിച്ച് ചെയ്യാം, അത് സെലക്ട് ആയ ആളുകൾ എന്ത് ചെയ്യും, ഞങ്ങൾ ക്വാളിഫൈ ചെയ്ത് ഇവന്യൂലേക്ക് വിളിക്കും, അവർക്ക് അവരുടെ ഐഡിയ പിച്ച് ചെയ്യാം, ഉള്ളിലേക്ക് എത്തും ഇൻവെസ്റ്റ്മെന്റ്. Even if that's one part of investment, would another say കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ അടക്കം വരുന്ന ചീഫ് മിനിസ്റ്ററും ഇന്ത്യയുടെ ഫസ്റ്റ് എ ഐ മിനിസ്റ്ററായ കുഞ്ഞാലിക്കുട്ടി അടക്കം വരുന്ന ഈ ഇവന്റിൽ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. ഒരു ആസ് എൻ എന്റർപ്രണർ, ഒരു അപ്കമിങ് എന്റർപ്രണർ, മാർക്കറ്റിനെ പറ്റിയും ബിസിനസ് പോസിബിലിറ്റിയെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ടാവും.
3: ഓക്കെ, എന്തായാലും സീകോൺ 2026 ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. 2500+ സംരംഭകർ ഒത്തുചേരുന്ന ഈ ഒരു ഇവന്റിന് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും, പ്രത്യേകിച്ച് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കിന് ഇതിന്റെ ഒരു റേഡിയോ പാർട്ണർ ആവാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോ സാറിനും സാറിന്റെ ടീമിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ.
4: Thank you so much, and I would invite everyone of you to, you know, come down and take a look at our website, social handles, ningal friends edutho ellarkku arikka, and sure this event is, you know, made for you, or you make it the charo.
3: Thank you sir, all the best. Thank you.
0: Chennai beats
2: Tamil head of the hour in the art of podumakkolanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeeye.com. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeeye.com-ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeeye.com. സദ്യ സെറ്റ് ആക്കൂ.
6: ഹായ് എവരിവൺ, ഞാൻ രഞ്ജനി ഹരിദാസ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
5: കണ്ട
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with...

only on Radio Suno 91.7 FM. Radio Suno.

0: കൂട്ടുകൂടാം.
1: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റ് ആക്കൂ.
2: This is home delivery only on Radio Suno 91.7 FM
3: in association with

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
2: You're listening to Radio Suno 91.7

ഹലോ ഹലോ, വെൽക്കം, ഗുഡ് മോർണിംഗ്, ഇനിയ കാലൈ വണക്കം, സുപ്രഭാതം, ഒരടിപൊളി മോർണിംഗ്. യെസ്, ഒരു പുതിയ വീക്ക് നമ്മളിങ്ങനെ തുടങ്ങുകയാണ്. ഒത്തിരി പ്രതീക്ഷകൾ, ഒത്തിരി പ്രിപ്പറേഷൻസ് ഒക്കെയുള്ള ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനർജി ഷുഡ് ബി അറ്റ് ഇറ്റ്സ് പീക്ക് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എനർജിയോടുകൂടി തന്നെ എല്ലാവർക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ടു ഓൾ മൈ ഹോം ഡെലിവറി ലിസ്ണേഴ്സ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എവറി ഡേ ബിഗിൻസ് വിത്ത് എ സർപ്രൈസ്. അയ്യോ, അപ്പൊ സർപ്രൈസിന് യാതൊരു വിലയില്ലാതെ പോലെ. യെസ്, അപ്പോ സർപ്രൈസസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഐഡിയോളജി കൊണ്ടുവരാൻ പോകുന്നത്. വൈ? ബിക്കോസ് പലപ്പോഴും നമ്മളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുമ്പോൾ സർപ്രൈസ് എന്നുള്ള വാക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥം, ആ ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട്. വൈ? ബിക്കോസ് എവറി ഡേ യു ഗിവിംഗ് എ സർപ്രൈസ്, അതിൽ ഒരു ഗും ഇല്ലല്ലോ. ആ ഒരു ഗും, ആ ഒരു സ്പാർക്ക് മറ്റൊരാൾക്ക്, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടായാൽ മാത്രമേ സർപ്രൈസിന് നമുക്ക് സർപ്രൈസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഐഡിയോളജി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറേ പേർ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കൺഫ്യൂഷൻ ഒന്നും വരണ്ട. ഇപ്പോൾ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ദി ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഹോം ഡെലിവറി തുടങ്ങുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: അധികമായ ലൈഫിൽ എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടും എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, അത് തന്നെയാണ് സർപ്രൈസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ഫസ്റ്റ് ഫാക്ട് എന്നുള്ളത്. മറ്റൊരാൾക്ക് സർപ്രൈസ് കൊടുക്കുമ്പോൾ ആ ഒരു സർപ്രൈസ് ഫെറ്റീക്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻസുകൾ നടക്കുമ്പോൾ നമുക്ക് സന്തോഷവും അതേപോലെ തന്നെ അഡ്രിനാലിൻ റഷ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പോയിന്റിൽ ഇത് എക്സ്പെക്ട് ചെയ്ത എന്തായാലും ഇത് നടക്കും. അതാണ് ഈ ബർത്ത്ഡേ സർപ്രൈസസ് നമ്മൾ ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത്. അത് കൂടാണ്ട് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരു വിസിറ്റ് നടത്തുന്നത്, ഇപ്പൊ നാട്ടിലേക്ക് പോകുന്നതാണെങ്കിലും അതൊക്കെ തന്നെ വളരെ സീക്രട്ട് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാണ്ട് വല്ലപ്പോഴും ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ന്യൂനെസ്, അത് തന്നെയാണ് സർപ്രൈസിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള സ്കെലിറ്റൺ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ ഒരു സ്കെലിറ്റണിൽ ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു സർപ്രൈസ് ഫെറ്റീക്ക് കൊണ്ടുവന്നാൽ അത് ബാക്ക് ഫയർ ചെയ്യാനുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് ഒക്കെ കൂടുതലാണ്. ഇതൊരു റുട്ടീൻ ആക്കേണ്ട. നമ്മൾ സർപ്രൈസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ, മറ്റുള്ളവർക്ക് കുറേ പേർക്ക് കൊടുക്കാനുള്ള സർപ്രൈസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം ആരും മാറ്റാനായിട്ട് നിൽക്കേണ്ട. നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന, അതേപോലെ തന്നെ അവരുടെ മുഖത്ത് ചിരി കൊണ്ടുവരാൻ കിട്ടുന്ന ഒരു അവസരം പഴക്കാൻ നമ്മൾ നിൽക്കേണ്ട കേട്ടോ. സോ എല്ലാവരുടെ ലൈഫിലും അതേപോലുള്ള ചിരി എത്തിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇപ്പൊ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കാം. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റ് ആക്കൂ.
4: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യർ ആണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനു 91.7.
6: Chennai beats
7: Tamil head of the hour
8: in the art of podumakkolanda

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ 91.7 FM ൽ ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്ന സമയം സർപ്രൈസസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം വായിച്ചപ്പോൾ സർപ്രൈസ് അല്ല പക്ഷെ നമ്മുടെ ന്യൂ ജനറേഷൻ, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഒരുപാട് ജനറേഷൻസ്, സ്പെഷ്യലി ആൽഫ ബീറ്റ ഗാമ, ആൽഫ ഓൾറെഡി ദ എക്സിസ്റ്റിംഗ് ആണ്, ബീറ്റയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഇനി ബാക്കിയുള്ള ജനറേഷൻസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാറ്റങ്ങളും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹാസ് ടേക്കൺ ഓവർ ദ വേൾഡ് ആൻഡ് മൈൻഡ്സ് ഓഫ് പീപ്പിൾ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പല രീതിയിലും ഒത്തിരി കാര്യങ്ങൾ ജെൻസി ആൾക്കാരെ, നമ്മുടെ ജെൻസി പിള്ളേരെ ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതല്ല, ദിസ് ഇസ് ഹൗ ദേ ആർ എന്നുള്ളതാണ്. പേഴ്സണൽ ചോയ്സസ് ആണ് ഒരുപാട് പേര് നടത്തിയ റിസർച്ചുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ ജെൻസികൾക്ക് ബുക്ക് വായിക്കാൻ അങ്ങനെ വലിയ കുറേ ബുക്കുകൾ വായിക്കുന്ന സ്വഭാവമില്ല, എന്നാൽ അത്യാവശ്യം ചെറിയ ബുക്സ്, കുറച്ച് കുറച്ച് ബുക്സൊക്കെ മേലി വായിക്കാനായിട്ടുള്ള താല്പര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നാണ്. ഇനി ഇതല്ലാണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല താല്പര്യമാണ്. ഒരുപാട് ഫുഡുകൾ ട്രൈ ചെയ്ത് പോകും. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ, പല പല ക്യുസീൻസ് ആണെങ്കിലും പല പല എന്താ റെസ്റ്റോറൻസിൽ പോയിട്ടാണെങ്കിലും ഇതൊക്കെ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ് നമ്മുടെ ജെൻ സീസ് എന്നുള്ള ഒരു സ്റ്റഡി കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല ജെൻ സീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളും, ആ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിസർച്ചുകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ സന്ദീപാണ് ഇവിടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. സ്റ്റേ

0: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
3: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: ഹോം ഡെലിവറി

0: കൂട്ടുകൂടാം. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫ്ഐ ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫ്ഐ ഡോട്ട് കോ. സദ്യ സെറ്റ് ആക്കൂ.
1: This is home delivery only on Radio Sunoo 91.7 FM
2: in association with

ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. ഒത്തിരി വിശേഷങ്ങൾ ജെൻസീസിനെ ബേസ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യലി കുറേ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. ലെറ്റ്സ് നെവർ കമ്പയർ കേട്ടോ. കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മൾ മില്ലേനിയൽസ് 90s കിഡ്സ് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിരുന്ന സമയത്തും ഒരുപാട് കമ്പാരിസൺസ് നമ്മൾ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ലെറ്റ്സ് നോട്ട് ടേക്ക് ദാറ്റ് പെർട്ടിക്കുലർ കമ്പാരിസൺ ഫോർവേഡ്. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ അല്ല, പക്ഷേ ഈ സ്റ്റഡി ബേസ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജെൻസികൾ കൂടുതലും ടി വി വാച്ച് ചെയ്യുന്ന സമയവും കാര്യങ്ങളും ഒക്കെ കുറവാണ്. അവർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ടൈമാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള റിസർച്ച് പുറത്തു വരുന്നുണ്ട്. ഇത് മാത്രമല്ല, അവർ ദേ ആർ വെരി ഓഫൻ ടു സ്വിച്ച് ജോബ്സ്. പെട്ടെന്ന് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് പേര് മടി എന്നൊക്കെ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ മടിയല്ല. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ദിസ് ഇസ് പെർട്ടിക്കുലർലി അബൌട്ട് ദ സ്മാർട്ട് വർക്ക് ദേ ആർ ഡൂയിങ്. അവർ ചെയ്യുന്ന ആ ഒരു സ്മാർട്ട് വർക്ക് അത് ചിലപ്പം കമ്പനികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വാല്യൂസും മോറൽസും എത്തിക്സും ഒക്കെ ഉള്ള കമ്പനീസ് ഒരുപാട് റീസൺസ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അവർ ജോബ് സ്വിച്ച് ചെയ്ത് മറ്റ് ജോബുകളിലേക്ക് പോകുന്നത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ എക്സ്പ്ലോറിങ് എ ലോട്ട്. അവർ പഠിച്ച ആ ഒരു മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും തന്നെ വർക്ക് ചെയ്യാനായിട്ട് മടിയും കാര്യങ്ങളും ഒന്നുമില്ല. ദേ ആർ മേക്കിംഗ് ഇറ്റ് പോസിബിൾ. അപ്പോൾ ജെൻസിക്കാർക്കൊക്കെ തന്നെ ഇതാ സന്തോഷമുള്ളൊരു വാർത്തയാണ് ഈ ഒരു സ്റ്റഡിയിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും നമ്മൾ അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ അംഗീകരിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. വെദർ യു ആർ 90s കിഡ്, യു ആർ മില്ലേനിയൽ, യു ആർ ജെൻസി, ജെൻ ആൽഫ, ബീറ്റ, എല്ലാ ജനറേഷനും തന്നെ നമ്മുടെ വരുന്ന ഫ്യൂച്ചർ തലമുറയെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനാണ്? അപ്പോൾ ആ ഒരു സപ്പോർട്ടോടുകൂടി ദാ ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
6: Gifting partner Daiso Japan, you name it, we have it.
5: And
6: Doha Center, shop more, pay less.
5: Old Airport Road, Doha and Alcor.
6: Call 70222525.
5: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
7: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
5: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707 and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: Hi, ഞാൻ സലീം കൊടത്തു.
1: You are listening to
2: Radio Suno 91.7.
1: Chennai beats.
3: Tamil, head of the R.
4: இந்த ஆட்டோ போதுமா குழந்தை.

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോ. ഓർഡറെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോ. സദ്യ സെറ്റ് ആക്കൂ.
2: You're listening to
3: in association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Once again, welcome back to Radio Suno 91.7 FM. Home delivery time, Sandeep Anakku ude ullathu. Orupaad beautiful trackukalokke kettu ingane happyayittu poikondirikkumbo ഹാപ്പിനെസ് ഡബിൾ ആക്കാനുള്ള ഒരു ഡബിൾ ധമാക്കിയുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ജെൻസിക്കാരുടെ കാര്യം പറഞ്ഞു. ഇനി ജെൻസി മാത്രമല്ല, എല്ലാ ജനറേഷൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇവന്റുകൾ അങ്ങടേക്ക് വരാൻ പോവുകയാണ്. September 4th ആ ഒരു ഡേറ്റ് ലോക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. QNCC ഗംഭീരമായിട്ടുള്ള പരിപാടി നടക്കാൻ പോകുന്നു. MG ലൈവ് ഇൻ ഖത്താർ. ഓയ്യോ, ഒരു അടിപൊളി ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ലൈവായിട്ട് കണ്ടിട്ടില്ല. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ആ ഒരു വീഡിയോ ക്ലിപ്സും വിഷ്വൽസും റീൽസ് ഒക്കെ തന്നെ പല ഭാഗത്തും നടത്തിയിട്ടുള്ള MG ഷോസിൽ നിന്ന് കാണാനായിട്ടും അറിയാനായിട്ടും സാധിച്ചത്. നമുക്ക് അറിയാന്നുള്ള പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോൾ കൂടെ പാടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അടിച്ചുപൊളി പാട്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മിക്കവാറും QNCC ഇരിക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്രമാത്രം അടിപൊളി പാട്ടുകളും അതേപോലെ തന്നെ പെർഫോമൻസും ഒക്കെ ആയിട്ട് QNCC ഈസ് ഗെറ്റിംഗ് റെഡി ഓൺ September 4th വൈകുന്നേരം 7 മുതൽ. നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ഓണക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും കസിൻസ് ആയിട്ടാണെങ്കിലും റിലേറ്റീവ്സ് ആയിട്ടാണെങ്കിലും എല്ലാവരുടെ കൂടെയും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഈ ഒരു മൊമെന്റ് ആരും മിസ് ഔട്ട് ചെയ്യേണ്ട. ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തോളൂ. ആൻഡ് വെരി സ്പെഷ്യൽ താങ്ക്സ് ടു സ്കൈ മീഡിയ, ഇത്തരത്തിലുള്ള ഇവന്റ്സ് ഒക്കെ ഖത്തറിലേക്ക് കൊണ്ടുവരുന്നതിന്. ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ 91.7 FM ആസ് യൂഷ്വൽ കൂടെ ഉണ്ടാവും. നമുക്ക് അടിച്ചു വിളിക്കാം അന്നത്തെ ദിവസം. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്ത് ഉഷാറായിട്ട് ആ ഒരു ഇവന്റിനെ എത്തിക്കോളൂ. മൂവിങ് ഓൺ ടു എ ബ്യൂട്ടിഫുൾ സോങ്സ് എന്നിവയാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: വചനങ്ങളിലൂടെ. രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അപ്ഡേറ്റിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ. സോ ദാറ്റ് ഈസ് സംതിങ് സീരിയസ് കമ്മിങ് അപ്പ്. എന്താണ് സീരിയസ് എന്നുള്ളത് ലെറ്റ്സ് ഗെറ്റ് ഇൻ ആൻഡ് സീ. വെൽക്കം ബാക്ക് റേഡിയോസ് ഓൺ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈമാണ്. ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സ്പെഷ്യലി സമ്മർ ടൈമാണ്, പുറത്തൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്, ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രഷറൈസ്ഡ് ക്യാബിനിലേക്ക്, അതായത് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ബിഫോർ ഫ്ലൈറ്റ് ഒരു 5 to 6 ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കണം എന്നുള്ളത് അഡ്വൈസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ ആയിട്ട്. ഈ ഒരു സജഷൻ ആക്ച്വലി എക്സ്പേർട്സ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ലൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് മനസ്സിൽ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രാത്രിത്തെ ഉറക്കം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരുപാട് ഡിസ്കംഫേർട്സ് സ്പെഷ്യലി സമ്മർ ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമുക്കൊരു ഹൈബ്രിഡ് കോംബോ വെച്ചിട്ട്, അതായത് ഒരു AC ഫാൻ കോംബോ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 23 to 24 ഡിഗ്രി സെൽഷ്യസിൽ AC സെറ്റ് ചെയ്തതിന് ശേഷം AC ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റാൻഡ് ഫാൻ. അപ്പോൾ ആ ഒരു ഫാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുറിക്കകത്ത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ഫീൽ ചെയ്യും. അത് കൂടാണ്ട് തന്നെ മാസീവ് ആയിട്ടുള്ള ഡ്രൈ ത്രോട്ട് ഇഷ്യൂസ്, ത്രോട്ട് ഡ്രൈ ആവാനുള്ള സാധ്യത കണ്ടിന്യൂസ്ലി AC യൂസ് ചെയ്താൽ നമുക്ക് വരാൻ ഉള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. എല്ലാവർക്കും അല്ല, ബട്ട് ദെൻ ഡിപ്പെൻഡിങ് ഓൺ ആർ ഹെൽത്ത് കണ്ടീഷൻസ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ എഫക്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം വരും. സോ ലെറ്റ്സ് നോട്ട് ടേക്ക് ദ ചാൻസ്. ആ ഒരു ചാൻസ് എടുക്കാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പ്രിക്കോഷൻസ് ഒക്കെ ആദ്യമേ എടുക്കാം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ദേ ഞാൻ പോകുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ആഘോഷ വേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
0: സുനോപ്പനോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
0: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
5: Namaskaram, njan Surabhi Lakshmi aanu.
6: Angu vana konile ninni ninnu.
0: You're listening to
7: Radio Suno.
5: Radio Suno 91.7.
8: This is Radio Suno
9: 91.7 FM,
8: Qatar's favorite radio station.

0: കൂട്ടുകൂടാം. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റാക്കൂ.
1: This is home delivery only on Radio Sunoo 91.7 FM
2: in association with

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. എനർജി കുറച്ച് കൂടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു കാര്യം പറയുമ്പോൾ എനർജി കൂടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം ഫുഡിൻ്റെ, പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവ് സീസൺ വരുന്നു. ഓണം പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖത്തറിലുള്ള പ്രിപ്പറേഷൻസ് മലയാളികൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സെലിബ്രേഷൻ, എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ്. ഇഫ് യു ആർ ന്യൂ ടു ഖത്തർ ഈ ഒരു കാര്യം അറിയില്ലായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ആ ഒരു എക്സ്റ്റെൻഡ് സെലിബ്രേഷൻ നമ്മുടെ, ശരിക്കും ഞങ്ങളുടെ എന്നല്ല നമ്മുടെ, ഇനി ഞങ്ങളുടെയൊക്കെയുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ മാസം വരയ്ക്കും. ഒരുപാട് സദ്യകളും ഒരുപാട് ഓർഗനൈസേഷൻസും ഒരുപാട് ആൾക്കാരുടെ കമ്മ്യൂണിറ്റീസിൻ്റെ ഒക്കെ തന്നെ ഇൻവിറ്റേഷൻസ് അങ്ങോട്ട് വരാൻ പോവുകയാണ്. പല പല വീക്കെൻഡുകളിലായിട്ട് പല പല സെലിബ്രേഷൻസ് പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാണ്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓണത്തിൻ്റെ ടൈം, നമ്മൾ വീട്ടിൽ അത്രയും പേഴ്സണലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയം കൂടുതൽ കിച്ചണിൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേര് വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ 10-22 കറിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മുമ്പത്തെ പോലെ അല്ലല്ലോ വീട്ടിൽ ഒരുപാട് പേര്, അല്ലെങ്കിൽ നമ്മൾ തലേദിവസമൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ നടത്തി ഒരുപാട് പേരൊക്കെ ആയിട്ട് ആ ഒരു ബഹളവും മോളവും, വി നീഡ് സ്പേസ് ഫോർ ദാറ്റ്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സമയം വളരെയധികം കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓണസദ്യ പ്രീ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓണസദ്യ പ്രീ ബുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബേസിക്കലി ഓണസദ്യ പ്രീ ബുക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ് അയ്യോ അതിനൊക്കെ ഒത്തിരി കാശ് ആവത്തില്ല എന്നുള്ളത്. ബട്ട് ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 കത്തറിയാൽ തൊട്ട് 49-50 കത്തറിയാൽ വരെയൊക്കെ ഉള്ളൂ. 10-20 കറികൾക്ക് മുകളിലുള്ള സദ്യയുടെ ആ ഒരു ബോക്സിന് ഇത് കംപ്ലീറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വരുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ പ്രീ ബുക്ക് ചെയ്യാനായിട്ട് ഓണസദ്യ നിങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഏതാണോ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാനായിട്ട് മറന്നു പോകേണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ പോകുന്നത് മറ്റൊരു അടിപൊളി പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെ ഉള്ളത്, ഓൺകത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
4: തൊണ്ണൂറ്റി
3: 91.7 റേഡിയോസിന്. 91.7

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: കത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
8: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
9: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
10: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി
11: സട്ടക്ക് സട്ടക്ക്.
10: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network. Action.
1: Mone Dinesha. Adimohamana. Adimoham.
0: Horror.
2: Thank you, Pogan. Anuadilla.
0: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: നോ മാറ്റർ വാട്ട് ദ സെലിബ്രേഷൻ, ഏതൊരു സെലിബ്രേഷനും നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നാട്ടിലെ ആ ഒരു വൈബും അതേപോലെ തന്നെ വീട്ടിലെ ഫുഡും ഈ കാര്യങ്ങളൊക്കെ തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നാട്ടിൽ നിന്ന് കിട്ടുന്ന, വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു രുചിയും ആ ഒരു വൈബും എന്നൊക്കെ പറയുന്ന വേറെ തന്നെയാണ്. വെൽക്കമിങ് ബാക്ക് ടു റേഡിയോസ് 91.7 FM ഹോം ഡെലിവറി ടൈംസ് എന്നിവാണ് കൂടെയുള്ളത്. ഓണവിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് പ്രീ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഫുഡ് മാത്രമല്ല, നമുക്ക് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് നോക്കിക്കഴിഞ്ഞാൽ ദ കാലണ്ടർ ഇസ് പാക്ഡ്, റിയലി പാക്ഡ്. അപ്പോൾ ഈ ഒരു പാക്കിങ്ങിന്റെ ഇടയിൽ നമുക്ക് മിസ് ഔട്ട് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്ലാഷ് വരാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിന് വേണ്ടത് പ്രോപ്പർ പ്ലാനിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാനിംഗ് ഒക്കെ എല്ലാവരും സെറ്റ് ചെയ്തോളൂ. ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് എവിടെയാണ് പോകേണ്ടത്, എങ്ങടേക്കാണ് പോകേണ്ടത്, ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഇവന്റ്സ്, അതല്ല ഇനി ബാച്ചിലേഴ്സ് ആണ്, നമുക്ക് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട. പ്ലാനിംഗ് ഒക്കെ അതേപോലെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കാലത്തും നമ്മൾ കേട്ടിട്ടില്ല പ്ലാൻ ചെയ്തതുപോലെ നടന്നു എന്നുള്ളത്. പക്ഷേ ആ ഒരു പ്ലാനിങ്ങിൽ ഒരു സുഖമുണ്ട്, നമുക്ക് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കോൺവേഴ്സ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ്, ഒരുപാട് ഗുഡ് മെമ്മറീസ്, ഒരുപാട് ഗുഡ് കോൺവേഴ്സേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ ദെൻ വൈ നോട്ട്, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഈ ഒരു ഓണം ഒരുപാട് സൗഹൃദങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഓണമാക്കി എടുക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് പണിപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണി എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിട്ട് ആരും കാണണ്ട. വൈ? ബിക്കോസ് ബ്യൂട്ടിഫുൾ ഡേയ്സ് ആർ കമ്മിങ് അപ്പ് ഹെഡ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 101.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി.com.
6: നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി.com എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി.com. സദ്യ സെറ്റാക്കൂ.

0: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
1: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഈ ഒരു വെൽക്കം ഇത്രയും അധികം വെൽക്കം പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ബിക്കോസ് എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബേബി പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയിരുന്നു. പക്ഷെ അതിലല്ലല്ലോ കാര്യം, നമ്മൾ കുറച്ചധികം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എക്സൈറ്റ്മെന്റ് കൂടുതൽ തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ഞാനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അരികിലേക്ക് വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ്, ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. കാരണം ഓണം സമയമാണ്, നമുക്ക് കസവ് സാരിയും നേരിയത് മുണ്ടും ഇതൊക്കെ കാണാൻ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ടൺ മെറ്റീരിയൽ തന്നെ മാക്സിമം ഓപ്റ്റ് ചെയ്യാനായിട്ട്, ഇതിൻ്റെ അകത്ത് ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. കോട്ടൺ അല്ലെങ്കിൽ ലിനൻ തന്നെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് വി ആർ ഇൻ ഖത്താർ, ഇവിടെ സമ്മർ സീസൺ ആണ്. അപ്പോൾ ആ ഒരു നാട്ടിലെ വൈബ് ഇവിടെ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻജോയ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരാനുള്ള പോസിബിലിറ്റീസ് അധികമായിരിക്കും. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയാൻ പോവുകയാണ്. നാളെ പാക്കലാം. ഒരുപാട് വിശേഷങ്ങളും ഫണ്ടും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് ഹോം ഡെലിവറിയുടെ ടൈം ആയിരുന്നു. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. സോ സീ ഓൾ ടുമോറോ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. Home delivery.

0: കൂട്ടുകൂടാം. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓണത്തി. നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫ്ഐ ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫ്ഐ ഡോട്ട് കോ. സദ്യ സെറ്റാക്കൂ.
1: മാറ്റിനി ക്ലാസിക്സ്.

0: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
1: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
1: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
2: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner, Daiso Japan. You name it, we have it.
3: And
4: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
4: Call 70222525.
3: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
3: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
4: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ. വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ. സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
5: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി.com. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി.com ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി.com. സദ്യ സെറ്റാക്കൂ.
6: മാറ്റിനി ക്ലാസിക്സ്.

0: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
4: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച്
5: ആഘോഷമാക്കാം.
3: സുനോ പൊന്നോണം സീസൺ 8.
4: കേട്ട് കേട്ട് കേട്ടോണം.
3: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
4: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
6: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
7: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.

കൂട്ടുകൂടാം. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓർഡറെത്തി നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ, ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റാക്കൂ.

0: മാറ്റിനി മാഷപ്പിലേക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടുപേര് ജോയിൻ ചെയ്യാണ് കേട്ടോ.
1: അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. ഈ ഒരാഴ്ച എനിക്ക് തോന്നുന്നു നമ്മളുടെ ഏറ്റവും ബിസി ആയിട്ടുള്ള ആഴ്ചകളിൽ ഒന്ന് തന്നെയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒക്കെ ഇടയിൽ ഓണ സിനിമകൾ കാണാൻ വേണ്ടി പോകാതിരുന്നില്ല, അതിനു വേണ്ടിയിട്ടും ഓടിയെത്തി. ആൻഡ് വി വേർ ജസ്റ്റ് ലവ്വിങ് ദ മൂവി.
0: അതെ, ബെത്ലഹേം കുടുംബ യൂണിറ്റ് തകർപ്പനായിട്ട് എനിക്കത് കണ്ട ആരും ഒരിക്കലും അത് ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റില്ല.
1: ഇല്ല, നമ്മളിരുന്ന് ചിരിച്ച് ചിരിച്ച് ചിരിച്ച്
0: ആസ്വദിച്ച്
1: ആസ്വദിച്ചു. നമ്മൾ ആ നാട്ടിലെത്തി.
0: അതെ,
1: നമ്മൾ അങ്കമാലി
0: കറുകുറ്റിയിലെത്തി.
1: അതെ, കറുകുറ്റിയിലെത്തിയിട്ടാണ് നമ്മളത് കണ്ടുകൊണ്ടിരുന്നത്. അത്രയും രസമായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും നല്ല ഭംഗിയായിരുന്നു. എന്തായാലും അതിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിസ്കഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓഫീസിലെ.
0: സിനിമ കാണാത്ത ആളുകൾ പെട്ടെന്ന് സിനിമ കണ്ടുള്ളൂ.
1: അതെ, ഞാൻ ഒന്നുകൂടി കാണാനുള്ള
0: എനിക്ക് കുറെ കൗണ്ടറുകൾ മിസ്സായിപ്പോയി. കാരണം
1: അതെ,
0: ചിരിക്കുമ്പോഴത്തേക്ക്
1: അടുത്ത്
0: മിസ്സായി പോവാം. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ കണ്ട് എല്ലാം ഒന്ന് ക്ലിയർ ആയി കേൾക്കണമെന്നുണ്ട്,
1: എനിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. മിക്കവാറും ഞാൻ പോയി കാണും. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ളത് അതിലെ ഒരു ചോദ്യമാണ്. അതായത്, പാട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇതില്, തുടക്കത്തിൽ തന്നെ നായികയ്ക്കും നായകനും.
0: അതെ,
1: അവര് രണ്ടുപേരും കണക്ട് ആവുന്നതില്ല,
0: പാട്ടിലാണ് അവർ തമ്മിൽ കണക്ട്. അതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും. കൂടുതൽ കഥ പറയുന്നില്ല, കഥ പറയാൻ പാടില്ല.
1: അതാണ്.
0: അപ്പൊ എന്തായാലും ഈ സിനിമയിൽ ഒരു പഴയ പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു പഴയ സിനിമയിലെ. പക്ഷെ ആ സിനിമ റിലീസ് ആയിട്ടില്ല.
1: അതെ, അപ്പൊ അത് നിവിൻ പോളി പറയുന്നുണ്ട്, ഇത് ഏത് പാട്ടാണ് ജസ്റ്റ് ഏട്ടാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് പണ്ടൊരു ഇറങ്ങാതെ പോയ ഒരു സിനിമയിലെ പാട്ടാണ് എന്ന് പറഞ്ഞാണ് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: ഓക്കെ, അതേത് സിനിമയാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ റിലീസ് ആവാത്ത ആ സിനിമയിലെ പാട്ടൊക്കെ ഞങ്ങൾ പ്ലേ ചെയ്യും. അതിനു മുമ്പ് ആ സിനിമയുടെ പേര് സിനിമ കണ്ടവർക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പം മെസ്സേജിൽ പറയാം.
1: അതെ, 5000997 ലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഇത് മാറ്റ് ദി മാഷപ്പ് ആണ്. അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: Neram velukumbol karil kayarumbo office il pogumbol school bus il timarkumbol kete kete kootu koodum savari morning savari
4: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
3: morning savari
5: Malabar Golden Diamonds Morning Savari
6: brought to you by Malabar Golden Diamonds the responsible jeweler Malabar Golden Diamonds il ninnulla oro jewelry piece galum ethically sourced aanu adodappam Malabar promise nalguna complete transparency
7: in association with
8: Commercial Bank we are saving more turns dreams into reality Commercial Bank's 5 million riyals dream dream bigger
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: This is
12: Matinee Masha.
11: Only on
13: Radio Suno 91.7 FM.
11: Brought to you by
14: Safari. World-class shopping experience. Doha, Qatar.
11: And
6: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piece galum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ഗാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്. ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോപ്പൊന്നോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by New Indian Supermarket.
0: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
0: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeeye.com. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeeye.com ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeeye.com. സദ്യ സെറ്റ് ആക്കൂ.
2: Hi, this is Navya Nair.
3: You are listening to
2: Radio Suno. Radio Suno, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ഗ്രീഷ് ഷേഡിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്.
4: അതെ, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സിനിമയിലെ പല പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനും പറ്റില്ല, സ്പോയിലർ ആയിപ്പോവും. അപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടവർ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസേഴ്സ് അയക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക.
3: അതെ, നമ്മുടെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. ഈ സിനിമയിലെ നിവിൻ പോളി, ഒരു സിനിമ റിലീസ് ആയിട്ടില്ല, പക്ഷെ ആ സിനിമയിൽ ഒരു അടിപൊളി നല്ലൊരു പാട്ടുണ്ട്. ദാസേട്ടനും ചിത്രചേച്ചി ആ പാട്ട് പാടിയിട്ടുള്ളത്. ഔസേപ്പച്ചൻ സർ ആണ് മ്യൂസിക് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഷിബു ചക്രവർത്തിയാണ് വരികൾ. അപ്പൊ അത് ഒരു സിനിമയിലെ പാട്ടാണ്. ആ സിനിമ റിലീസ് ആയിട്ടില്ല. ആ സിനിമയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു വന്നത്.
4: അതെ, പാട്ട് യവന കഥയിലെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്.
3: അതെ,
4: അപ്പൊ ആ ഒരു പാട്ട് അതിലൂടെ കേട്ടവരുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കേൾപ്പിച്ചു കൊടുക്കാം.
3: അതെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്ന അന്ന എന്ന് പറഞ്ഞ സിനിമയാണ്. 95 അതിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ആ സിനിമ റിലീസായില്ല. ഞാൻ ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് പോയ സമയത്ത് അരവിന്ദ് സ്വാമിയുടെ ഒരു പോസ്റ്റർ കണ്ടു. അപ്പൊ പക്ഷേ എനിക്ക് ആൾ അഭിനയിച്ചിട്ടുണ്ടോ അതോ ആളെ അവർ അപ്രോച്ച് ചെയ്താണോ എന്താണെന്നൊന്നും കഥ ഫുൾ അറിയത്തില്ല. അരവിന്ദ് സ്വാമിയുടെ ഒരു പോസ്റ്റർ ആ സിനിമയെ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അധികം ഡീറ്റെയിൽസ് ഒന്നും ഈ സിനിമയെക്കുറിച്ച് അറിയില്ല. ഇനിയിപ്പോ ആരെങ്കിലും ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക്
4: ചിലപ്പോ ഇതില് അത് മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോ ഇൻ ഫ്യൂച്ചർ അതിനെ കുറിച്ച് കൂടുതലുള്ള കഥകൾ വരുമായിരിക്കാം.
3: വരും ദിവസങ്ങളിൽ ഉടനെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
4: ഉറപ്പായിട്ടും. ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള് ഫാൻസ് എന്ന് പറയുന്നത്. എന്തിന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ജയിലർ 2 പാട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് പോലും കണ്ടുപിടിച്ചു.
3: എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കും.
4: ആ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നതായിരിക്കും. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
6: Safari. World-class shopping experience. Doha, Qatar.
2: And
7: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
1: Chennai Beats.
8: Tamil head of the hour.
9: In the art of podumakkolanda.

ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മാറ്റിനി മാഷ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഷ്ടമി ദിവസയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇനി നമുക്ക് സിനിമാ ലോകത്തെ കുറിച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷം. കുഞ്ഞാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞതല്ല, കാരണം ഈ നമ്മളെ കാണുന്ന ആളുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രേക്ഷകരുടെ ഒരു ഒബ്സർവേഷൻ ലെവല് വേറെ തരത്തിലാണ്.
1: അതെ അതെ, അത് വലിയ രീതിയിൽ നമുക്കത് മനസ്സിലായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജയിലർ ടൂവിലെ ഏറ്റവും പുതിയ സോങ് പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഷംന കാസിം വേറെ ലെവൽ.
0: ഓ,
1: ഒരു രക്ഷയില്ല. എക്സ്പ്രഷൻ ആണെങ്കിലും
0: ഡാൻസ് ആണെങ്കിലും പറയേണ്ട ആവശ്യമില്ല.
1: അതെ അതെ അതെ, പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഷംന കാസിം ഇത് ഈ പറഞ്ഞ പോലെ ഒരു 3 day to go 2 day to go 1 day to go എന്ന് പറഞ്ഞ ഇതിന്റെ ആ ഒരു പാട്ട് റിലീസിന് മുമ്പായിട്ട് അവർ ചെറിയ ചെറിയ ഷംനയുടെ ഡാൻസ് പോർഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൽ ഏതോ ഒരു ദിവസം ഇട്ടതിനകത്ത് ഇവരിങ്ങനെ ജമ്പ് ചെയ്ത് തിരിഞ്ഞ് വരുന്നത്, അതായത് ബാക്കിലൂടെ വീണ്ടും റൗണ്ട് ചെയ്ത് ഒരു സെമി സർക്കിൾ എടുത്തിട്ട് ജമ്പ് ചെയ്തിട്ടാണ് സ്റ്റെപ്പ് ചെയ്യുന്നത്.
0: ഓക്കെ,
1: അപ്പൊ ഇതൊരു 4 തവണ ജമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 4 തവണ ജമ്പ് ചെയ്ത് ചെയ്യുന്ന സ്റ്റെപ്പ് അവര് ഇട്ട പ്രൊമോ സോങ്ങിനകത്ത് അല്ലെങ്കിൽ 2 day to go ഒരു കൊച്ചു മാത്രം, അതായത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സില് ഷംനയുടെ റൈറ്റ് സൈഡിലുള്ള കുട്ടി മാത്രം തിരിഞ്ഞത് മാറിപ്പോയി.
0: ജസ്റ്റ് ഒന്ന് ചെറിയ വ്യത്യാസം,
1: അതായത് ബാക്കിലൂടെ തിരിയുന്നതിന് 1 തവണ ഫ്രണ്ടിലൂടെ തിരിഞ്ഞു, ബാക്കി 3 തവണ ചെയ്തതും ബാക്കിലൂടെ കറക്റ്റ് ആണ്. ഇത് ആൾക്കാര് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തു, എന്നിട്ട് ഭയങ്കര ചർച്ച സോഷ്യൽ മീഡിയയിൽ ഫുള്ള്. ഈ കൊച്ചിനെ ആരോ ഇട്ടിട്ടൊക്കെ കാണിക്കുകയാണ്. ഓക്കെ,
0: അങ്ങനത്തെ കുറെ വീഡിയോസ്
1: ഞാന് വിചാരിച്ചു അത് ചിലപ്പോ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ മേ ബി അത് അങ്ങനെ തന്നെ അവർ കീപ്പ് ചെയ്തതായിരിക്കാം, നമുക്കറിയില്ലല്ലോ. പക്ഷെ ഞെട്ടിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മേക്കേഴ്സ് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഫുൾ സോങ് റിലീസ് ചെയ്ത സമയത്ത് ഇതേ ഷോട്ടില് ആ കുട്ടി തിരിയുന്നത് ആ മിസ്റ്റേക്ക് അവര് റെക്ടിഫൈ ചെയ്തു,
0: റീഎഡിറ്റ് ചെയ്തിട്ട്
1: അതും റീഎഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്തു, ഇതും റീഎഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു. ഇപ്പൊ നമുക്കത് കാണാൻ പറ്റില്ല. ഓക്കെ, ആ രീതിയില് ആ മിസ്റ്റേക്ക് അവര്
0: മാറ്റിയെടുത്തു.
1: ആ അപ്പൊ ആ മാറ്റിയെടുത്തത് പിന്നെ രണ്ട് ക്ലിപ്പും കൂടി വെച്ചിട്ട് ഭയങ്കര ചർച്ച. പിന്നെ ആകെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളികൾക്ക് അറിയാം ഷംന കാസിം ആണ് ഇത് കളിച്ചിരുന്നത്. ഷംനയുടെ പേര് പൂർണ്ണന്നാണ്, തെലുങ്കിലും തമിഴിലെന്നും നമുക്കറിയാം. ഇപ്പൊ നയൻതാരയുടെ പേര് ഡയന ആണ്, നയൻതാര സിനിമയിൽ എത്തിയതിനു ശേഷമാണ് നയൻതാര ആയത്. പക്ഷേ ഷംനയുടെ പേര് ഇപ്പഴും ഷംന തന്നെയാണ്,
0: പക്ഷെ
1: ഇവർക്ക് അറിയില്ല ഷംനയും പൂർണ്ണ
0: ഒന്നാണെന്നുള്ള അതിന്റെ
1: വേറെ. അയ്യോ, കോമഡിയാ അത്, പൂർണ്ണ അന്ത മാതിരി ഇരിക്ക മറ്റൊരുത്തങ്ക ഇത് മലയാളത്തിൽ ഇരിക്കാങ്ക, അപ്പടിയേ ഷംനു ചൊല്ലി അവങ്കതാ ഇതിലെ പണ്ണിട്ട എന്റെ പൊന്നി കോമഡി
0: കൺഫ്യൂഷൻ.
1: കമന്റ് ബോക്സ് വായിച്ചാ
0: ശരിക്കാണ്, ഇവിടെ നമുക്ക് എന്നാലും അടുത്ത പാട്ട് കേൾക്കാം കേട്ടിട്ട്.
1: ഉറപ്പായിട്ടും എനിക്ക് ഈ ഒരു പാട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം.
0: ഓക്കെ,
1: അടിപൊളി പാട്ടാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ചട്ടമ്പിനാടിലെ
0: അതെ വീഡിയോസും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ആ ഒരു പാട്ടിന്റെ ചെറിയൊരു പോർഷൻ കേൾക്കാം.
1: ഷുവർ ആയിട്ടും. എന്തായാലും അനിരുദ്ധ് കമ്പോസ് ചെയ്ത് പാടിയിട്ടുള്ള പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeeye.com. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeeye.com-ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeeye.com. സദ്യ സെറ്റാക്കൂ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
6: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
9: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
10: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
8: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
10: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
11: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
10: കണ്ട
8: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
12: Gifting partner Daiso Japan, you name it, we have it.
8: And
12: Doha Center, shop more, pay less.
8: Old Airport Road, Doha and Alcor.
12: Call 70222525.
8: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
13: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
8: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന സമയത്ത്, നമ്മൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ട സമയത്ത് മമിത നിവിൻ പോളി ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്.
4: ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ മുൻപ് ഒരു ഗിരീഷേടി സിനിമയിൽ തന്നെ നമുക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. ഈ പറഞ്ഞ പോലെ പ്രേമലുവിന്റെ ആ ഒരു സമയത്താണെങ്കിലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്,
3: അതെ,
4: ജസ്റ്റ് നെസ്ലിനും ഇത് മമിതയും മാത്രമല്ല, ഈവൻ ബാക്കിയുള്ളവരെല്ലാവരും വന്നപ്പോൾ അതിനൊരു രസമുണ്ടായിരുന്നു.
3: അമൽ ഡേവിസ്, പ്രതാപ്, അതെ
4: അതെ.
3: അപ്പൊ ഈ ഒരു സിനിമയിലും എനിക്ക് ബെത്ലഹേമിൽ ജോയൽ ഡേവിസ് ആണ്, ജോയൽ ഡേവിസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അതിലും ആള് തകർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് അടുത്തൊരു സിനിമ വരാൻ പോവാണ്.
4: അതെ,
3: നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ജോഡി വരാൻ പോവാണ്.
4: അതെ, കാരണം മമിതയും ഈ പറഞ്ഞ പോലെ നമ്മുടെ അന്ന് കണ്ട അമൽ ഡേവിസ്, ഇന്ന് കണ്ട ജോയൽ ഡേവിസ് ഒരുമിച്ച് എത്താനായിട്ട് പോകുന്നു. അപ്പൊ അവരുടെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെടും.
3: പിന്നെ അവർ ഓൾറെഡി ഭയങ്കര കൂട്ടാണ്.
4: ഓ, ഭയങ്കര കൂട്ടാണ്. മാത്രമല്ല, എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഇവരുടെ ഒരു ജോഡി എന്ന് പറഞ്ഞപ്പോ നിവിൻ പോളിയുടെ ഡയലോഗ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. എന്താ നിനക്ക് അവളെ എടുത്തിയുമായിട്ട് കാണാൻ പ്രശ്നമുണ്ടോ, ചെടുത്തിയായിട്ട് കാണാൻ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച ഡയലോഗാണ് മനസ്സിലേക്ക് വന്നത്.
3: അപ്പൊ ഹലോ ഡിയർ എന്ന് പറയുന്ന സിനിമയിലാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് വരാൻ പോകുന്നത്. അതിന്റെ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ വഴിയെ പറയാട്ടോ.
4: ഉറപ്പായിട്ട്. ഇപ്പൊ എന്തായാലും ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ, അതായത് ഒരു പോസ്റ്റർ പോലെ മാത്രമാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതായിരിക്കും. സോ കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
4: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
7: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeeye.com. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeeye.com-ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeeye.com. സദ്യ സെറ്റ് ആക്കൂ.
8: Hi, this is Arya.
9: You are listening to
8: Radio Suno. Radio Suno. Get to get to Utabula.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: പുതിയ പുതിയ സിനിമാ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. ഹലോ ഡിയർ എന്ന മമിതയുടെയും അതോടൊപ്പം തന്നെ പ്രതാപും രണ്ടുപേരും ജോഡിയായിട്ട് അഭിനയിക്കാൻ പോകുന്ന ഒരു റൊമാൻറ്റിക് മൂവി ആയിരിക്കും എന്നാണ് ഇതുവരേക്കും ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്.
1: അതെ, എന്തായാലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും. പക്ഷെ അതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ച് പറയാം.
0: ഓക്കെ,
1: നമുക്കിനി പ്രദീപിനെ കുറിച്ച് പറയാം.
0: ഓക്കെ,
1: പ്രദീപ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സന്ദീപ് പ്രദീപ്
0: പടക്കളം.
1: അതെ, പടക്കളം ഒരുപാട്
0: ചിത്രങ്ങളുണ്ട്.
1: അപ്പൊ എല്ലാത്തിലും ഇപ്പൊ എക്കോ സിനിമയൊക്കെ
0: പറഞ്ഞാൽ മതി.
1: അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ അടുത്തൊരു ബ്യൂട്ടിഫുൾ സിനിമ വരുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു ചെറിയ ടീസർ ഭയങ്കര രസമുണ്ട് കേട്ടോ. അതായത് ഒരു നമ്മുടെ ലോക സിനിമയൊക്കെ ഇല്ലേ, ആ ലോക സിനിമയില് നല്ലൊരു ഫുൾ മൂണിൽ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്ന ചന്ദ്രനെ കാണിക്കൂലേ, അതേപോലെ തന്നെ ഉള്ളൊരു സ്കൈ, അതേ സ്കൈ നോക്കി ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ ഇരിക്കുന്ന, ബാക്ക് സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. കുളിരിനോ കൂട്ടിനോ, ആ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ് ആള്. കേട്ടോണ്ടിരിക്കാതിരത്തൊരു കോള് വരുന്നു, അച്ഛനാണ് സംസാരിക്കുന്നത്, മുകേഷ് ആണ് അപ്പുറത്ത്, നീ എവിടെയാ, നീ എവിടെ വീട്ടിലോട്ട് വാ, എത്ര നേരമായി ചില്ല് ചെയ്തോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് ആൾ അവിടെ നിന്ന് എടുത്ത് ചാടുകയാണ്
0: പോകാൻ.
1: ചാടിക്കഴിഞ്ഞാൽ താഴെ പോയി ലാൻഡ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ചെയ്യുമ്പോ ആളിങ്ങനെ ഓ തേഞ്ഞ് എന്ന് പറഞ്ഞിട്ട് മാറും. മാറുമ്പോഴത്തേക്ക് ആ ഒരു കാറ് ഫുൾ ചളിഞ്ഞിരിക്കുന്നു, ആള് ചെന്ന് വീഴ. അപ്പൊ ഒന്നെങ്കിൽ സൂപ്പർ ഹീറോ,
0: അതെ അതുപോലെ ആയിരിക്കാൻ,
1: എന്തോ ഒരു സംഭവം, അല്ലെങ്കിൽ എന്തോ ഒരു ഫാന്റസി
0: കഥയാണ്.
1: പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ്, മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസേഴ്സ് ആണ്.
0: അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ
1: തോന്നുന്നു,
0: പവർഫുൾ സംഭവം പ്രതീക്ഷിക്കാൻ തോന്നുന്നുണ്ട്.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഒരു ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും പേര് കോസ്മിക് സാംസൺ.
0: ഓക്കെ, അപ്പൊ അതിലുണ്ട് എന്തൊക്കെയോ.
1: അതെ, എന്തുകൊണ്ട്
0: എന്താണ് സാംസന്റെ സ്റ്റോറി എന്ന് അറിയാനായിട്ട് നമുക്ക് ചെയ്യാം.
1: എന്തായാലും അഭിജിത്ത് ജോസഫ് ആണ് ഇതിന്റെ സംവിധാനം ചെയ്യുന്നത്. സോ കോസ്മിക് സാംസൺ എന്ന സിനിമയുടെ ടീസർ വന്നു, ഇനി ബാക്കി വിവരങ്ങൾ ഉടൻ വരും എന്ന് പറഞ്ഞു. ഇപ്പം ജോൺ ലൂത്തർ ഒക്കെ സംവിധാനം ചെയ്ത ആള് തന്നെയാണ് ഇതിന്റെയും സംവിധായകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം.
0: അതെ, വെയിറ്റ് ചെയ്യാം, ഗംഭീരമായിട്ടൊരു സിനിമയായിട്ട് മാറട്ടെ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
5: Relax and recharge with 917 evening.
6: 917 evening.
4: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
7: Joy Alukas 917 evenings,
8: presented by Joy Alukas, world's favorite jeweler.
9: Powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
8: And
11: Marza Hypermarket, be fresh, be you. Visit your nearest store today.
5: This is Matine Marsha.
2: Radio Suno 91.7 FM.
5: Brought to you by
12: Safari, world class shopping experience, Doha, Qatar.
8: And
13: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: Tamil fresh song of the hour.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Hey, satake satake satake satake satake satake.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവ് ആണ്.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 ക്യു എൻ സി സി.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് MG ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: നമസ്കാരം, ഞാൻ ജാസ്തിക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

0: സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഈ അടുത്ത് നിങ്ങൾ ചിലപ്പം ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ പല പല വീഡിയോസ് വരുന്ന സമയത്താണല്ലോ ശ്രദ്ധിക്കുമോ, ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടല്ലേ,
1: അതെ,
0: അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല വീഡിയോസിലൂടെയാണ് നമ്മൾ അറിയുക ഇപ്പോഴത്തെ സമയത്ത്.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ തന്നെ തെലുങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇരുമുടി എന്ന് പറയുന്നത്. രവിതേജ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഒരു സിനിമയാണ് ഇരുമുടി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സിനിമ ആക്ച്വലി നമ്മുടെ തന്നെ മലയാളത്തിൽ എല്ലാവരും ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു മാളികപ്പുറം. മാളികപ്പുറം സിനിമ ഇറങ്ങിയതിനു ശേഷം അതിലെ കുഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ എല്ലാ കഥാപാത്രങ്ങളെയും ഭയങ്കരമായിട്ട് നല്ല രസമായിട്ടായിരുന്നു അത് ചെയ്തിരിക്കുന്നത്. നന്നായി നമുക്ക് ഫീൽ ചെയ്യും, സൈജു കുറുപ്പിന്റെ ക്യാരക്ടർ ഉൾപ്പെടെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. എന്തായാലും ആ ഒരു സിനിമയുടെ സക്സസിന് ശേഷം ഇതിന്റെ ഒരു റീമേക്കാണ് തെലുങ്കിലേക്ക് എത്തിയപ്പോൾ ഇരുമുടി എന്ന് പറയുന്നത്.
0: ഓക്കെ,
1: അപ്പൊ ഈ ഒരു സിനിമയിൽ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് തെലുഗു സിനിമയിൽ ഫുൾ തെലുഗു ഡബിംഗ് ഉൾപ്പെടെ ഒരു മലയാളി ഒരു മോള് പോയി ചെയ്യുകയാണ്. മോളുടെ പേര് നക്ഷത്ര എന്നാണ്. നക്ഷത്ര ആക്ച്വലി വേറെ മറ്റ് നിരവധി സിനിമകളിലും ചെറിയ ക്യാരക്ടേഴ്സ്, കുട്ടികളുടെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആള് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര ഫേമസ് ആണ്,
0: എല്ലാവർക്കും അറിയാം നക്ഷത്രനെ. അറിയാം
1: നക്ഷത്ര, ഭയങ്കര രസമാണ് സംസാരം കേൾക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നക്ഷത്ര ഈ പറഞ്ഞ പോലെ സത്യത്തിൽ മാളികപ്പുറം അതിന്റെ ഓഡിഷൻ നടക്കുന്ന സമയം കുഞ്ഞിന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആയതിൽ ഒരാളൊരു
0: കുട്ടിയാണ്.
1: പക്ഷെ അന്ന് ഈ കുട്ടിക്ക് പ്രായം കുറവായിരുന്നു. ഈ പ്രായം കുറവായതുകൊണ്ടാണ് അഭിലാഷിന് ഈ കുഞ്ഞിനെ എടുക്കാൻ പറ്റാതായത്.
0: അങ്ങനെയാണ് നമ്മുടെ
1: ദേവനന്ദ ഇന്നാവുന്നത്. പക്ഷെ ഇപ്പോ ഈ കുഞ്ഞിനെ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തതും അഭിലാഷ് തന്നെയാണ്. അപ്പൊ ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഇപ്പോ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു എന്നാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള റിവ്യൂസ് ഒക്കെ.
0: അപ്പൊ എന്തായാലും റിവ്യൂസ് ഒക്കെ ഗംഭീരമായിട്ട് പോകട്ടെ, ഇനിയും വിശേഷങ്ങളുണ്ട്, വെയിറ്റ് ചെയ്തോളൂ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeai.com. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeai.com-ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeai.com. സദ്യ സെറ്റാക്കൂ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ ശ്വേതാ മോഹൻ സ്പെഷ്യൽ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
7: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ.
8: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
9: Gifting partner Daiso Japan, you name it, we have it.
8: And
9: Doha Center, shop more, pay less.
8: Old Airport Road, Doha and Alcor.
9: Call 70222525.
8: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
10: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
8: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding at the

0: mañana.
1: ¿Sale? You're listening to
0: Radio Sino 91.7. KTKK.
1: ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ ശ്വേതാ മോഹൻ സ്പെഷ്യൽ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ ശ്വേതാ മോഹൻ സ്പെഷ്യൽ.

0: ഫൈഡോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeeye.com. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeeye.com-ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeeye.com. സദ്യ സെറ്റാക്കൂ.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ ശ്വേതാ മോഹൻ സ്പെഷ്യൽ.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: ഹേയ് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്
4: മലയാള

തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് കേരളം ബിസിനസ് സംസാരിക്കുന്നു ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026 സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ പാനൽ ചർച്ചകൾ ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ
1: സീകോൺ 2026 ലേൺ കണക്ട് കൊളാബറേറ്റ് ആൻഡ് ഗ്രോ കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ് .com
2: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ ശ്വേതാ മോഹൻ സ്പെഷ്യൽ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇന്നത്തെ മാറ്റിനി മാഷപ്പിൽ ശ്വേതാ മോഹൻ സ്പെഷ്യൽ.

0: frequency. Now, available on Vodafone Shuf app.
1: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് വായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
1: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 riyalന് വാങ്ങുമ്പോൾ 50 riyalന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
2: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
6: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച്
7: ആഘോഷമാക്കാം.
5: സുനോ പൊന്നോണം സീസൺ 8
6: കേട്ട് കേട്ട് കേട്ടോണം.
5: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
6: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
8: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
9: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: Radio Sino
0: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeai.com ഓണമെത്തി നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട safeai.com ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും വിസിറ്റ് ചെയ്യൂ safeai.com സദ്യ സെറ്റാക്കൂ

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിങ് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ സമയം ദാ 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഈ ഒരു ഈവനിങ് ടൈമിൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്താണ് ഒരു വീക്ക്, എനിക്ക് തോന്നുന്നു തിരുവോണം എത്തുന്നതിന് മുൻപുണ്ടായിരുന്ന കുറച്ച് ഓണാഘോഷങ്ങളൊക്കെ തന്നെ ഈ ഒരു വീക്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ ദാ ഈ ഒരു സൺഡേയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എഗെയിൻ ഈ വരാൻ പോകുന്ന ആഴ്ച എന്ന് പറയുന്നത് തിരുവോണം, അതിനോടൊപ്പം തന്നെ അവിട്ടം, ചതയം, എല്ലാ ആഘോഷങ്ങളും, ഓണം ഡേ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർഡാണ്. എന്നാലും ഈ പ്രിപ്പയർ ആയിട്ടിരിക്കുന്നതിനിടയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചക്ക കോഫി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ പറയുന്നത് നല്ല കോഫി കുടിക്കുന്നതിനെ കുറിച്ചിട്ട് തന്നെയാണ്, പക്ഷെ അത് ചക്ക കോഫി. ഓഹ്, എന്താ അല്ലേ, വെറൈറ്റി വെറൈറ്റി ഡിഷസാണ് ഇപ്പം എങ്ങനെ നോക്കിയാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കിടന്ന് കളിക്കുന്നത്. ഏത് സ്ഥലത്ത് ഒരു ഐറ്റം നോക്കിക്കഴിഞ്ഞാലും ഓണം സ്പെഷ്യൽ ആവുന്നേ. നോക്കുമ്പോൾ ചക്ക കോഫി, ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. ചക്ക വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാം? ചക്ക അവിയൽ ഉണ്ടാക്കുന്നുണ്ട്, ചക്ക പായസം ഉണ്ടാക്കുന്നുണ്ട്, ചക്കയാട ഉണ്ടാക്കുന്നുണ്ട്. ചക്ക കോഫി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണേ. അത് കഴിഞ്ഞിട്ട് നിന്നില്ല, ചക്കയുടെ വെറൈറ്റി തീർന്നില്ലെന്നേ. ചക്ക സ്വിസ് റോൾ. ഈ സ്വിസ് റോൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഏതെങ്കിലുമൊക്കെ ഒരു പ്രീമിയം ആയിട്ടുള്ള അടിപൊളി കേക്കൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ, പേസ്ട്രി ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ചെന്ന് നല്ല സ്വിസ് റോളൊക്കെ കിട്ടും. ഇപ്പം ചക്ക സ്വിസ് റോൾ, ചക്ക കോഫി, ഇതൊക്കെയാണെന്നേ നാട്ടിലെ ഭയങ്കരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ്. ഇത് സത്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വേറെ ആരുമല്ല, ഇൻ്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ്, സ്റ്റാർബക്സ് ആണ്. പക്ഷേ ഭയങ്കര ഒരു ഒരു ഓണം എഡിഷനായി പോയി. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇതിലപ്പുറമുണ്ട്. ആ മെനു എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിനിടയിൽ നിങ്ങൾ ഇത്തവണ കണ്ടതിൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ കണ്ടതാവാം, അല്ലെങ്കിൽ ചിലപ്പം കഴിച്ചു നോക്കിയതാവാം, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഈവൻ ഖത്തറിൽ, ഖത്തറിൽ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മൾ ആകെമൊത്തത്തിൽ ഷോക്കായി പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ട വെറൈറ്റി ഐറ്റംസ് ഒക്കെ പറയൂ. എന്തായാലും ഇവിടെ നമുക്ക് തുടങ്ങാം നമ്മളുടെ ഈവനിങ് ഷോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബ്യൂട്ടിഫുൾ സോങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. സോ ഏത് പാട്ട് വേണം അതും കൂടി മെസ്സേജ് അയച്ചോളൂ 5000997-ലേക്ക്. ഒപ്പം തന്നെ നിങ്ങളുടെ വിഷസ് പോന്നോട്ടെ, നിങ്ങളുടെ ഈവനിങ് വിഷസ് പോന്നോട്ടെ, എല്ലാം പോന്നോട്ടെ 5000997-ലേക്ക്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: You're listening to Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: ഇവിടെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനിടയിൽ ഭയങ്കര രസകരമായിട്ട് ഓരോരോ സംഭവങ്ങൾ കാണുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ എനിക്ക് ഫോട്ടോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് ലിജു അയച്ചതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അയച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ദുബായിലോ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഈ സദ്യയുടെ ബക്കറ്റ്, അത് കൊള്ളാം കേട്ടോ, നല്ല ഐഡിയ അല്ലേ. സദ്യ ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ ഈ ബക്കറ്റ് ബിരിയാണി ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഒരു ഒരു വൈറൽ ഐറ്റം ആയിരുന്നല്ലോ, അതുപോലെ സദ്യ ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് 10 പേർക്കൊക്കെ ഉള്ള ബക്കറ്റുകൾ എന്നുള്ള രീതിയിൽ ഇതൊരു ഡിഫറെൻറ്റ് ഐറ്റമാണ് ഈയിടെ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലിജോ ജോസഫിൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നു. അടിപൊളി, അതൊരു നല്ല രസമുള്ളൊരു സദ്യ, ഐ മീൻ സദ്യ രീതി തന്നെയാണ്. എനിവേ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇത് അഷ്ടമിയാണ് കൂടെയുള്ളത് കഥൻ്റെ ഫേവറേറ്റ് സീരിയോ സ്റ്റേഷനിൽ. നമ്മൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനുവിനെ കുറിച്ച് പറയുമായിരുന്നു. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ജാക്ക് ഫ്രൂട്ട് കോഫി, അതിനെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചക്ക കാപ്പി, അതാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വെറൈറ്റി സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചക്ക കോഫി തന്നെ രണ്ട് വെറൈറ്റിയിലായിട്ടാണ് നാട്ടിലിപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കോൾഡ് ബ്രൂ, ഒന്ന് ഫ്ലാറ്റ് വൈറ്റും. ഇങ്ങനെയാണ് രണ്ട് സംഭവങ്ങൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ സാധനമുണ്ട്, അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയോസ് ആയിരുന്നു, ലൈക്ക് എങ്ങനെയായിരിക്കും അത് ടേസ്റ്റ് ചെയ്യാന്നുള്ളത്. അവിയൽ പുളിയിഞ്ചി റാപ്പ്. അവയലും പുളിയിഞ്ചിയും കൂടെ എങ്ങനെ റാപ്പ് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല, ബട്ട് അവിയൽ പുളിയിഞ്ചി റാപ്പ് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ എടുത്തു പറയുന്നൊരു സാധനമാണ്. ഐ റിയലി ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൂടുതൽ പോകണ്ട. പിന്നെ അതുപോലെ പൊരിച്ച കോഴി റാപ്പ്, നാടൻ കോഴി പഫ്, അതൊക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ലോഫ് കേക്കും, നേന്ത്രപ്പഴവും കോക്കനട്ടും കൂടി ഉള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്ട്രുഡലും, ഇതൊക്കെ ഭയങ്കര ഒരു ഒരു സ്റ്റാർബക്സിൻ്റെ ഒരു പുതിയ എഡിഷനിൽ കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു സാധനം തന്നെയാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ചക്ക വെച്ചിട്ട് തന്നെയുള്ള സ്വിസ് റോൾ, ഇതൊക്കെയാണ് അവരുടെ എഡിഷൻസ്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഓണം ഫെസ്റ്റിവലിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ന്യൂ എഡിഷൻ, ന്യൂ മെനു, അതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. എനിവേ, അവിയൽ പുളിയിഞ്ചി റാപ്പ് പോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ മെസ്സേജ് അയക്കൂ 5000 9917. അപ്പോഴേക്കും ദാ ശുഭ്രയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആള് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബാക്ക് ടു സ്കൂളിന്റെ രജിസ്ട്രേഷൻ ലിങ്കിനെ കുറിച്ചിട്ടാണ്. ബാക്ക് ടു സ്കൂൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ക്ലോസ് ആവാറായി, കാരണം അത്രയധികം കുട്ടികളുടെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും നമുക്ക് ആ ഒരു ദിവസം അടിച്ചു പൊളിക്കണം, ബാക്ക് ടു സ്കൂൾ അടിച്ചു പൊളിക്കണം. ഈ വരാൻ പോകുന്ന 27-ാം തീയതിയാണ്, ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ബാക്ക് ടു സ്കൂൾ ഇവന്റ്.
4: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
5: Gifting partner Daiso Japan, you name it, we have it.
4: And
5: Doha Center, shop more, pay less.
4: Old Airport Road, Doha and Alcor.
5: Call 70222525.
4: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
6: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

എന്തായാലും ബാക്ക് ടു സ്കൂൾ ഇവന്റ് അതിഗംഭീരമാവാനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഈ വരുന്ന 27-ാം തീയതി അബൂസുദ്ര മാളിൽ വെച്ചിട്ട് എല്ലാവരുമായിട്ടും കുട്ടി ടീംസ് എല്ലാവരുമായിട്ടും നമ്മൾ അടിച്ചു പൊളിക്കാൻ റെഡി ആവുന്നു. എന്തായാലും ഈ ഒരു സമയം നല്ല ചൂടൻ കാപ്പിയൊക്കെ കുടിച്ച് പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്തെ വെറൈറ്റി സാധനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തായാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് തല്ലുകൂടാൻ ഒരു സമയമാണ് കേട്ടോ. അതായത് നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള ഓണത്തല്ലിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓണത്തല്ലിലേക്ക് വിളിച്ചും തുടങ്ങാം കേട്ടോ. ഇപ്പം തന്നെ ഡയൽ ചെയ്ത് തുടങ്ങിക്കോ. 444-917-ലേക്ക് ഓണത്തല്ലിൽ ഞാൻ കുറച്ചധികം കാര്യങ്ങളൊന്ന് ചിന്തിച്ച് വെക്കട്ടെ. അപ്പോഴത്തേക്കും വിളിക്കൂ. വിളിച്ചിട്ട് എൻ്റെ കൂടെ ജസ്റ്റ് എന്താണോ ഞാൻ പറയുന്ന സിനാരിയോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റെ കൂടെ വഴക്കുണ്ടാക്കിയാൽ മതി. സിമ്പിളാണ്, കാര്യം വളരെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് വിളിച്ചോളൂ. വിളിച്ചിട്ട് അതിൽ ജയിക്കുന്നവർക്കായിരിക്കും ആ ഒരു ഗിഫ്റ്റ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ വിളിച്ച് തുടങ്ങാം. 444-917-ലേക്ക് ഓണത്തല്ലിലേക്ക്.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓണമെത്തി. നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോ. സദ്യ സെറ്റ് ആക്കൂ.
4: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
4: And
7: Marza Hypermarket, be fresh, be you. Visit your nearest store today.
8: Onapattu brought to you by
9: ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
10: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. കേട്ട് വന്നത് ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഒരു ഓണം സോങ് ആണ്. ഓണപ്പാട്ട് പാടിയിരുന്നത് നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാറാണ്. എം ജി ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ മെലഡി സോങ് വേണോ, ആളുടെ ലിസ്റ്റിലുണ്ട്. അടിച്ചുപൊളി പാട്ട് വേണോ, അതും ആളുടെ ലിസ്റ്റിലുണ്ട്. ഇനി ഓണം പാട്ട് വേണോ, അതുമുണ്ട്. അങ്ങനെ ഏത് രീതിയിലുള്ള ഒരു ജോൺറി നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ തന്നെ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ആ ഒരു പേര് അത് മലയാളികൾക്ക് എന്തായാലും ഉണ്ടാവും.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: അപ്പോൾ ഒഫീഷ്യൽ റേഡിയോ പാർട്ട്ണറായിട്ട് ഞങ്ങൾ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കും പറയാനുള്ളത് മേക്ക് യുവർ സീറ്റ് ബുക്ക്ഡ്, കാരണം അത്രയധികം ഡിമാൻഡാണ് ഈ ഒരു ടിക്കറ്റുകൾക്ക്. അത്രയധികം ആൾക്കാരെ വെയിറ്റിംഗ് ആണ് എം ജി ശ്രീകുമാർ ലൈവിന് വേണ്ടിയിട്ട്. കാരണം നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണെങ്കിലും നമ്മളുടെ അടിച്ചു പൊളിക്കാനുള്ള ഏതൊരു പാർട്ടി ആണെങ്കിലും ഏതൊരു സങ്കടം വരുന്ന മൊമെൻറ്റിലാണെങ്കിലും നമുക്ക് പാട്ടിൻ്റെ ഒരു ഒരു ഒരു കൈൻഡ് ഓഫ് യുനോ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലുതാണ്. അതിലൊക്കെ തന്നെ എം ജി ശ്രീകുമാർ സോങ്സ് എപ്പോഴും ആ ഒരു ലിസ്റ്റിൽ ഹിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എം ജി ശ്രീകുമാർ ലൈവ് നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഓണം വേറെ എവിടെ ആഘോഷിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാറ്റിനം ലിസ്റ്റിലൂടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. സ്കൈ മീഡിയ നൽകുന്ന മറ്റ് ടിക്കറ്റുകൾ, റേഡിയോ സ്നോയിലൂടെ കിട്ടുന്ന ടിക്കറ്റുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച ചോദ്യമല്ല, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് കമൻറ്റ് ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് റേഡിയോ സ്നോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട്, അവിടെ ചെന്ന് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
0: സമയം എന്തായാലും 5 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് 917 ഈവനിങ്സിൽ ഇനി ഓണത്തല്ലിലേക്ക് കടക്കേണ്ട സമയമാണ്. ഓണത്തല്ലിലേക്ക് വിളിച്ചു തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഓണമായിട്ട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. ആ സിനിമകളിൽ തന്നെ രണ്ടെണ്ണം നമ്മൾ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ബെത്ലഹേം കുടുംബ യൂണിറ്റും ഖലീഫയും കണ്ടു. ഇനി അടുത്ത സിനിമകളൊക്കെ ഇങ്ങനെ ഓൺ ദ വേ ആണ്. അതുകൊണ്ട് തന്നെ സിനിമാ ടിക്കറ്റുകൾക്കായിട്ടും അതിനോടൊപ്പം മറ്റ് ഓണ സമ്മാനങ്ങൾക്കായിട്ടുമായിട്ട് നമ്മുടെ ഈ ഒരു ഓണം തല്ല് അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓണത്തല്ലിലേക്ക് വിളിച്ച് എൻ്റെ കൂടെ തല്ലുകൂടെ റെഡി ആണെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. 444-917. അപ്പൊ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 444-447 ആണ്. ഓണത്തല്ല് കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് തന്നെ വേഗം ഡയൽ ചെയ്ത് തുടങ്ങിക്കോളൂ. 444-447.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിലേക്ക് ഒന്ന് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഓണമൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഗോൾഡ് റേറ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. പ്രിയപ്പെട്ടവർക്ക് ആ ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാം. 24 ക്യാരറ്റ് ഗോൾഡ് 554 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 510.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 484 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 417.50 കത്തറിയാൽ.
2: Happiness frequency. Radio Sunu.
3: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
4: മർസയിൽ നിന്നോ?
3: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
0: 917 ഈവനിംഗ്സ്.
1: വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഇത് 917 ഈവനിങ്സ് ആൻഡ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ദാ ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അഡ്വാൻസ് ആയിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ നീഡ് ടു രജിസ്റ്റർ ഫോർ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ വിമിഷിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. വിമിഷേ, സോറി ടോ, ബാക്ക് ടു സ്കൂൾ നമ്മളത് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു, ബിക്കോസ് ഓൾറെഡി നമ്മളുടെ രജിസ്ട്രേഷൻ ഓവർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ക്ലോസ് ചെയ്തു കേട്ടോ. നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം റിയലി സോറി. ഇനിയും രജിസ്റ്റർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. റിയലി റിയലി സോറി. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ആദ്യം തന്നെ ചെയ്യണം എന്ന്, അതാണ് പറ്റിപ്പോയത്. ഏതായാലും ഇവിടെ നമ്മൾ നമ്മുടെ ഓണത്തല്ലിലേക്ക് പോവുകയാണ്. ഓണത്തല്ലിൽ നമ്മുടെ കൂടെ ആരാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്, എന്താണ് തല്ലു പിടിക്കാൻ പോകുന്നത് എന്നൊക്കെ നോക്കിയാലോ. ചെറിയൊരു സിനാരിയോ കൊടുക്കും, അതിനനുസരിച്ചിട്ടാണ് ഓണത്തല്ല് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ജോയിൻ ചെയ്യുന്നത്.
7: എന്റെ പേര് ഷിജാദ്.
1: ഷിജാദ് എവിടുന്ന വിളിക്കുന്നത് ഇപ്പോ?
7: അപ്പൊ
1: ഷിജാദെ, സംഭവം ഞാനൊരു സിനാരിയോ തരും, ആ ഒരു സിനാരിയോ അനുസരിച്ചിട്ട് നമ്മള് ഈ പറഞ്ഞ പോലെ കുറച്ചു നേരം തല്ലുവിടണം. ഓക്കെ, നോക്കാം, പിടിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഷിജാദെ, നമ്മൾ ഓണക്കോടി വാങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ പറയുന്നു എനിക്ക് ഈ സാരി തന്നെ വേണം എന്ന്. അപ്പൊ ആ സാരിക്കാണെങ്കിൽ മുടിഞ്ഞ റേറ്റ്. അപ്പൊ ഷിജാദ് പറയുന്നു പറ്റില്ല, ഇത്രയും വില കൂടിയ സാധനവും തരാൻ പറ്റില്ല. ഓക്കെ, വാങ്ങിച്ചു തരാൻ പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ വില കുറഞ്ഞ സാരി എടുത്തോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുണ്ടുന്നേരി ഇതെടുത്തോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം എടുത്തോ, കുഴപ്പമില്ല, അങ്ങനെ പറയുന്നു. പക്ഷെ ഷിജാദ് എടുക്കുന്നൊക്കെ അടിപൊളി സാധനങ്ങളോ? അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ തല്ലുവിടുന്നത്. ഓക്കെ, ആണോ? വൈഫിന്റെ പേരെന്തായിരുന്നു? ഷിജിന. ഓക്കെ, ഓ ഷിജാദ്, ഷിജിന, ഭയങ്കര അടിപൊളി പേരാണല്ലോ രണ്ടുപേരും. റെഡിയാണോ? ഷിജാദെ, നല്ല രസമുണ്ടല്ലേ ഈ ഒരു സാരി. ആ എന്ത് രസാ, എനിക്ക് നന്നായി ചേരുന്നുണ്ട്. എനിക്കിത് തന്നെ മതി കേട്ടോ.
7: കളറ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കളർ പോരെ.
1: നല്ല കളർ, നല്ല ഡിസൈൻ, നല്ല സാധനം.
7: ഇതിലൊക്കെ നല്ല കളർ നമുക്ക് അപ്പത്തെ കൗണ്ടറിൽ പോയി നോക്കാം.
1: അയ്യോ അത് വേണ്ട, അവിടെ ഫുള്ള് ചീപ്പ് സാധനം. ഇതാകുമ്പോ കുറച്ചും കൂടി നല്ല നല്ല വെറൈറ്റി അല്ലേ, അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്.
7: ജസ്റ്റ് നോക്കി, എന്റെ ക്ലോത്തും പോരാ, ക്ലോത്ത് ഒക്കെ പെട്ടെന്ന് പിഞ്ചി പോകും. മുന്താണി പോരാ,
1: മോളിൽ പോയിട്ട് മറ്റേ മുണ്ടെടുക്കാൻ നേരത്തെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇഷ്ടമുള്ള നോക്കിയിട്ട് എടുത്തിട്ട് വന്നില്ല. ഇതെനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ വാങ്ങിച്ചു തരാൻ പ്രശ്നം?
7: ഞാൻ പറഞ്ഞല്ലോ മേടിക്കുമ്പോൾ നല്ല സാധനം വാങ്ങണ്ടേ, അതുകൊണ്ട് പറഞ്ഞു. ഇതിന്റെ ക്ലോത്ത് പോരാ, എന്റെ മുന്താണി പോരാ.
1: നല്ല സാധനം, ഇത്രയും വില കൊടുത്ത് നല്ല സാധനം അല്ലാതെ വേറെ ഏതെങ്കിലും എടുക്കാൻ പറ്റുമോ?
7: എനിക്ക് ഇഷ്ടപ്പെട്ടു. പോകുമ്പോ ഉള്ള ബ്ലൗസ് ഇല്ലേ, ബ്ലൗസും അങ്ങോട്ട് പോരാ. 100 റിയാലിന്റെ നല്ലതല്ലേ?
1: 100 റിയാലിന്റെ സാധനം എടുത്തിട്ട് പോകുമ്പോ അപ്പുറത്തെ ജമ്മി എന്ത് പറയുമെന്ന് അറിയോ? അതും പറ്റത്തില്ല, എനിക്ക് ഇത് തന്നെ വേണം. ഇതാകുമ്പോ ഒരു 500 റിയാലല്ലേ ഉള്ളൂ.
7: മാറ്റി നോട്ടിച്ചാ പോരെ.
1: പൊന്നശിജാതെ, ഇത്രയും ലോക്കൽ സാധനം ഒന്നും വാങ്ങിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. കുറച്ച് വില കൂടിയ സാധനം മേടിച്ചതാ. നിങ്ങൾക്ക് എടുക്കുന്നത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ആ മുണ്ട് നല്ല അടിപൊളി ഷർട്ടും, ഇത് രണ്ടും കൂടെ 600 റിയാലായല്ലോ. എന്റെ സാധനം ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങത്തില്ല.
7: അങ്ങനെയാണെങ്കിൽ ഞാൻ ആരും വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ മറ്റേ 300 രൂപ എടുക്കാൻ നോക്കി, 9 നീല കളർ ഉണ്ടാ.
1: ആ സാധനം അല്ലേ കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇട്ടത്, ഞാൻ അത് ഇടത്തില്ല.
7: വാടാമല്ലേ എടുക്കുക.
1: ആ വാടാമല അതിന് മുമ്പത്തെ ഓണത്തിന് ഇട്ടതാ.
7: ഇങ്ങനെ തുടങ്ങി ഓരോ ഓണത്തിന്റെ ആരും അത് നോക്കുന്നുണ്ടോ? അത് നാട്ടിൽ വെച്ചല്ലായിരുന്നു, ഇപ്പഴത്തെ ഖത്തറിലല്ലേ.
1: ഫോട്ടോ ഇടുമ്പോ എത്ര ആൾക്കാർ കാണും, നാട്ടുകാർ കാണും, വീട്ടുകാർ കാണും, കുടുംബക്കാർ കാണും, ഇവരെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ സാധനം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞോടത്തേ വിചാരിക്കൂലേ.
7: ഇഷ്ടോളജി ഞാൻ പറയാനുള്ള മൊത്തം പറഞ്ഞു.
1: അങ്ങനെ വഴിക്കുക. ഇതേപോലെ തന്നെയാണോ ഭാര്യയുടെ മുന്നിലും തോറ്റു കൊടുക്കാറ്?
7: അയ്യോ
1: ഇല്ല കേട്ടോ, സത്യം പറഞ്ഞ അങ്ങനെ അടി ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നില്ലല്ലോ, ഭയങ്കര പാവായിട്ടാണല്ലോ പറഞ്ഞേ. ഓക്കെ സൂപ്പർ സൂപ്പർ. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു, ആ വാടാമല്ലി കളറൊക്കെ എടുക്കാൻ. അത് കൊള്ളാം, അത് കൊള്ളാം. അല്ല ഓണക്കോടി മേടിച്ചു കൊടുത്തോ, ഭാര്യക്ക് മേടിച്ചു കൊടുത്തോ?
7: പൈസ അയച്ചു കൊടുത്തു നമ്മളിവിടെ അല്ലേ.
1: ഓക്കെ ഓക്കെ അങ്ങനെ അല്ലേ. ശരി ശരി ശരി. എന്തായാലും എന്റെ അന്വേഷണം കൂടി ഒന്ന് പറഞ്ഞേ കൂട്ടോ ഇന്ന് വിളിക്കുമ്പോ. ഓക്കെ ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം ജോയിൻ ചെയ്തില്ലേ. ഓക്കെ ഓക്കെ ഷിജാദ്, ബൈ ബൈ ബൈ. സൂപ്പർ ആയിട്ട് നമ്മുടെ അങ്ങനെ ഓണത്തല്ല ഇന്നത്തെ ദിവസത്തെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 444-9174 444-9174.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeai.com. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeai.com എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeai.com. സദ്യ സെറ്റാക്കൂ.

0: വചനങ്ങളിലൂടെ.
1: സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 riyalന് വാങ്ങുമ്പോൾ 50 riyalന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
6: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: GCCയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെജിയൻ
3: ദിഗംബരൻ.
8: തിരനുറയും ചുരുൾ മുടി.
3: യു ആർ ലിസണിംഗ് ടു
7: Radio Suno 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today to you by Danat Albahar barbecue fish experience ocean's finest flavors dive into deliciousness in every bite now open in Alcor
4: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ ഒരു സമയം എന്തായാലും 917 ഈവനിങ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പരിപാടിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് വിമിഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. വിമിഷ അയച്ചിരിക്കുന്നത് മക്കളുടെ രണ്ടുപേരുടെയും ഫോട്ടോ ആണ്. അതായത് അവര് ഇന്നലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട്. നല്ല രസമായിട്ട് രണ്ടുപേരും ഡാൻസ് കളിച്ചു. ആൻഡ് അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വേറെയോ ആരായിരുന്നു എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രജിസ്ട്രേഷനെ കുറിച്ചിട്ട്. രജിസ്ട്രേഷൻ ക്ലോസ് ആയി. ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ 2-3 തവണ പറഞ്ഞു നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആയി കേട്ടോ. അഡ്വാൻസ് ഹാപ്പി ഓണം പറഞ്ഞ സജീറിനെ തിരിച്ചും ഹാപ്പി ഓണം. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് ഓ വീണ്ടും ബാക്ക് ടു സ്കൂൾ രജിസ്ട്രേഷൻ ക്ലോസ് ആയിട്ടോ. ഓക്കെ, അങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാ, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലെ പ്രോഗ്രാം എപ്പോഴാണത്? അത് ഇന്നലെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്നലെ അടിച്ചു പൊളിച്ചാണ് ഞങ്ങളത് അവസാനിപ്പിച്ചത്. ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ആയിരുന്നു. ഉത്രാടപ്പാച്ചിലിൽ 2-3 പേര് അങ്ങനെ വിജയിച്ചു. ഏറ്റവും ഭംഗിയായിട്ട് രസമായിട്ടുള്ള ഒരു ഉത്രാടപ്പാച്ചിലായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ല പോലെ എല്ലാം കൊണ്ടുവന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ മിസ് ചെയ്ത ആൾക്കാരെയാണ് നമ്മളിങ്ങനെ നോക്കാറ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും വന്ന ആൾക്കാർ എല്ലാവരും ഒരുപോലെ രണ്ട് സാധനങ്ങൾ വെച്ച് മറന്നുപോയിട്ടാണ് വന്നത്. ബാക്കി എല്ലാവരും അതിൽ കൂടുതൽ സാധനങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് വന്നപ്പോൾ ആ രണ്ടെണ്ണം മിസ് ചെയ്ത് 3 പേർക്കായിട്ടാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുത്തത് അവർ വന്ന സമയം അനുസരിച്ചിട്ട്. അങ്ങനെ അതിഗംഭീരമായിട്ട് ഉത്രാടപ്പാച്ചിൽ സൂപ്പറായിട്ട് കഴിഞ്ഞു. എനിവേ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ടു ദ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഓൾസോ റീറ്റെയിൽ മാർട്ട്. സൂപ്പറായിട്ട് നമ്മുടെ കൂടെ ഈ ഒരു സ്നോ പെന്നോണം സീസൺ 8 ആഘോഷിക്കാനായിട്ട് വന്നതിൽ. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിനിടയിൽ നമുക്ക് നേരെ ഇനി ഓണത്തമ്പോലയിലേക്കും കൂടി ഒന്ന് പോകേണ്ടേ? ഓണത്തമ്പോല ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഓണത്തമ്പോല. ഓണസമയത്ത്
3: brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
4: അപ്പോൾ നമ്മുടെ ഓണത്തം പോലെ എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? എന്നാൽ ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ബേസിക്കലി ഒരു 4 ഡിജിറ്റ് ഞാൻ പറയും, 4 നമ്പറുകൾ. ഓക്കെ, ഈ 4 നമ്പറും വേറൊരു ഓർഡറിലാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ എഴുതിയിരിക്കുന്ന ഓർഡറിലേക്കാണ് നിങ്ങൾ പറഞ്ഞെത്തിക്കേണ്ടത്. 30 സെക്കൻഡ് ടൈം വരും. ഓ, 30 മിനിറ്റ് എന്നൊക്കെ, 30 സെക്കൻഡാണ് ടൈം. ഈ 30 സെക്കൻഡ്സിനുള്ളിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഓർഡറിലേക്കാണ് ആ ഒരു നമ്പർ പറഞ്ഞെത്തിക്കേണ്ടത്. സോ തരാൻ പോകുന്ന ആ ഒരു നമ്പർ, അതായത് ഡിജിറ്റ്, 4 ഡിജിറ്റിൻ്റെ വേറൊരു കോമ്പിനേഷൻ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലക്കാണ്, അതുകൊണ്ട് തന്നെ പറയാം. എങ്ങനെയാണോ നിങ്ങൾക്കത് മാറ്റിയും തിരിച്ചും പറയാൻ പറ്റുന്നത്, സെയിം നമ്പേഴ്സ് തന്നെ വേറെ വേറെ കോമ്പിനേഷൻസിൽ പറയാൻ പറ്റുന്നത്, അങ്ങനെ തന്നെ പറഞ്ഞു നോക്കുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ 444-444-917 നമ്മുടെ ഓണത്തമ്പോല ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോളിന് വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വേഗം ഡയൽ ചെയ്യാം 444-444-917. ഓണത്തം പോലെയിൽ ഓരോ ദിവസവും നമ്മൾ വിന്നേഴ്സിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡോണ്ട് മിസ് ദിസ് ചാൻസ്. ഇപ്പോൾ തന്നെ ഡയൽ ചെയ്യാം 444-444-917.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: 917 evenings.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ഓണത്തമ്പോലയിലേക്ക് കടക്കേണ്ട സമയം ഇങ്ങനെ എത്തുന്നു. ഓണത്തമ്പോല എല്ലാവർക്കും എല്ലാ ഓണത്തിനും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഈവനിങ് ഷോയിലെ ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഓരോരോ ദിവസവും ഓരോ വിന്നേഴ്സിനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. ഇനിവേ ഇത്തവണ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു വിന്നറിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കൂടെ ആരാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓണത്തമ്പോലയിൽ
5: brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
6: Hello.
4: ആരാണ്?
6: ഞാൻ ജുബിനയാണ്.
4: ആഹാ, ജുബിന. ആ, മനസ്സിലായി എനിക്ക്. ജുബിനയ്ക്ക് ഒരു സമ്മാനം കിട്ടി, എന്നാ പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ അല്ലേ.
6: നോ പ്രോബ്ലം.
4: അങ്ങനെ എന്തായാലും 30 seconds ആണ് ടൈം. ഞാൻ പറയുന്ന ഡിജിറ്റ്സ് മാറ്റിയും തിരിച്ചും പറഞ്ഞു നോക്കണം കേട്ടോ.
6: ഓക്കെ.
4: ജുബിന, നമ്പർ ഇതൊക്കെയാണ്. 9213 9213.
6: ഓക്കെ
4: പറഞ്ഞോ.
6: 1392.
4: 1293. ഭയങ്കര ഭാഗ്യാണല്ലോ രണ്ടാമത് എന്നെ കിട്ടിയത്.
6: അതെയോ,
4: സൂപ്പർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്പർ 1293 ആയിരുന്നു കേട്ടോ. ഓക്കെ ജുബിന, സീ യു, ബൈ.
6: ഓക്കെ ബൈ.
7: ഹലോ, രോഹിത്.
4: രോഹിത് റെഡി ആണോ നമ്മുടെ തമ്പോലയ്ക്ക് വേണ്ടിട്ട്?
7: യെസ്, അതെ അതെ അതെ.
5: ദി ഗെയിം ബിഗിൻസ് ഇൻ 3 2 1.
4: ഡിജിറ്റ്സ് ഇതൊക്കെയാണ്. 6854 6854.
7: അല്ല,
4: മാറ്റിപ്പറ വേഗം.
7: 4586.
4: അല്ല, മാറ്റിക്കോ. അടുത്തത് അടുത്തെത്തിയായിരുന്നു, പക്ഷെ സമയം കഴിഞ്ഞു. 8465 ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, കുഴപ്പമില്ല, ബട്ട് നൈസ് ട്രൈ. ഓക്കെ, ഓണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനിയും വിളിക്കണം കേട്ടോ. ഷുവർ. ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണത്തമ്പോലയിൽ രണ്ടുപേർ ആദ്യം ജോയിൻ ചെയ്തു. ഇനി നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. വേഗം തന്നെ ഡയൽ ചെയ്തോളൂ 444-9417 ലേക്ക്. 444-9417 ലേക്ക്.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഹേയ് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവ് ആയി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ
2: മർസയിൽ നിന്നോ
1: അതേടാ ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ് മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോ ഓണത്തിൽ നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോ സദ്യ സെറ്റ് ആക്കൂ
3: എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രിയമണി

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഗോൾഡ് റേറ്റ് എത്രയായി എന്ന് നോക്കേണ്ട സമയമായിരിക്കുകയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 554 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 510.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 484 കത്തറിയാൽ ആൻഡ് 18 ക്യാരറ്റ് ഗോൾഡ് 417.50 കത്തറിയാൽ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഗോൾഡ് റേറ്റ് മാത്രമല്ല, ഇവിടെ ഓണത്തമ്പോല നടന്നുകൊണ്ടിരിക്കുകയാണ്.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.

0: നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
3: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
1: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com. 917 evenings.
5: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നമ്മളുടെ ഓണത്തം പോലെ അത് ഗംഭീരമായിട്ട് ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ടൈമിൽ നെക്സ്റ്റ് കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടി. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ കൂടെ അടുത്തതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊന്ന് നോക്കിക്കളഞ്ഞാലോ.
6: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
5: Hello?
7: Hello?
5: ആരാണ്?
7: അല്ല, ഞങ്ങള് ഇതിങ്ങനെ നമ്പർ ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഇപ്പൊ നമ്പർ പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ഡയൽ ചെയ്ത് കോൾ ചെയ്തപ്പോഴേ എടുത്തു.
5: ടൈമിംഗ് അതാണ്.
7: എവിടെ ഉണ്ടായിരുന്നു?
5: ആണോ? എന്താണ് പേരെന്താണ്?
7: എന്റെ പേര് അഭിത.
5: ഹസ്ബൻഡിന്റെ പേര്?
7: വർഗീസ്.
5: വർഗീസ്, ഓക്കെ. പ്രോഗ്രാം കാണാൻ വന്നതാണോ?
7: എന്നിട്ട്
5: എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് എന്തായാലും ഓണത്തം പോലെയിലേക്ക് പോകാം. 30 seconds ആയിരിക്കും കേട്ടോ ടൈമിങ്. ഓക്കെ, സെറ്റ്.
8: The game begins in 3, 2, 1.
5: Number idana 5972. 5972.
7: 7295.
5: Alla.
7: 9752.
5: Alla.
7: 25979. 2597. 9752.
5: Alla. 7925. സമയം കഴിഞ്ഞു. ഓൾമോസ്റ്റ് അടുത്ത് എത്തിയിരുന്നു. ഇൻ ബിറ്റ്വീൻ 2975 ആയിരുന്നു. 2795 അല്ല കേട്ടോ. ഓക്കെ, ഇനിയും വിളിക്കണം. അതാണ് സ്പിരിറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കാര്യത്തിൽ. വിളിച്ച് ട്രൈ ചെയ്യുക, അതാണ്. താങ്ക് യു. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. നിങ്ങൾക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഓണം ആവട്ടെ. അല്ല, രണ്ടുപേരും കൂടെ എങ്ങോട്ടേക്കാ കറങ്ങാൻ ഇറങ്ങിയേക്കുന്നത്? ആ മോനെ പോയി കാണട്ടാ, എനിക്ക് ഒന്നുകൂടി കാണണോ? ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, ഒന്നുകൂടി കാണണം. എനിക്ക് ഞാൻ ഒരു തവണ കണ്ടു, പക്ഷെ എനിക്ക് ഇനി വേറെ ആരുടെയെങ്കിലും
9: കൊടുക്കും.
5: ഓടിപ്പോയി കണ്ടോ. യു വിൽ ലവ് ഇറ്റ്. യു ലവ് ഇറ്റ്. അടിപൊളിയാണ്, സൂപ്പർ ആണ്. പോയി കണ്ടോളൂ
9: കേട്ടോ. ഓക്കെ
5: ഓക്കെ. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.
10: ഹലോ,
5: ആരാണ്?
10: ഞാൻ ഫെല്ലയാണ്.
5: എങ്ങനെ?
10: ഫെല്ല.
5: ഫെല്ല, ഫെല്ല ഇപ്പോ തമ്പോലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണോ? ഓക്കെ, അപ്പൊ ഫെല്ലയ്ക്ക് വേണ്ടിട്ട് ഒരു ചോദ്യം തരട്ടെ. അപ്പൊ ദാ നമ്മുടെ തമ്പോല സ്റ്റാർട്ട് ചെയ്യാണ്. നമ്പർ ഇതാണ് 5972. 5972.
10: 5972.
5: ആ.
10: 9725.
5: അല്ല.
10: 7259.
5: അല്ല.
10: 2597.
5: അല്ല.
10: 25
5: അല്ല വരട്ടെ വരട്ടെ പറ വേഗം വേഗം പറഞ്ഞോ.
10: 5279.
5: അയ്യോ അല്ല കേട്ടോ, കുഴപ്പമില്ല, നോ പ്രോബ്ലംസ്. ആക്ച്വലി 2975 ആയിരുന്നു. നോ പ്രോബ്ലം. ഇവിടെ ആരോ ഇരുന്നിട്ട് ബാക്കിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആരത്? ആണോ? ഓക്കെ, അതാണ് കൊച്ചിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ. നോ പ്രോബ്ലം, ഇനിയും വിളിക്കൂ കേട്ടോ. എല്ലാ ദിവസവും ഓണത്തം പോലെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയും വിളിക്കൂ കേട്ടോ മോള്. ഓക്കെ ഓക്കെ ഫെല്ല, ബൈ
10: ബൈ.
5: അങ്ങനെ ഓണത്തം പോലെയിൽ ഇന്നത്തെ ദിവസത്തെ തമ്പോല. ഇനി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മേ ബി വൺ ഓർ ടു മോർ കോൾസ്, ദാറ്റ്സ് ഇറ്റ്. അത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ, കാരണം തമ്പോല ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരുടെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര കഷ്ടം തോന്നുന്നു, ചില കോൾസ് ഒന്നും എടുക്കാൻ പറ്റാത്തതിൽ സങ്കടം തോന്നുന്നു. എനിവേ, കീപ് ലിസ്ണിംഗ് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഓണം സ്പെഷ്യലായിട്ടാണ് ഓണത്തമ്പോല.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeeye.com. ഓണത്തി നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeeye.com-ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeeye.com. സദ്യ സെറ്റാക്കൂ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഓണത്തം പോലെ അതിഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടൊരു കോളും കൂടി എടുക്കേണ്ട സമയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുന്നില്ലടോ, എടുത്തെടുത്ത് തീരുന്നില്ലെന്ന് അത്രയധികം കോൾസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ ഐ എം സോ ഹാപ്പി ബിക്കോസ് അത്രയും റെസ്പോൺസസ് വരുന്നത് കൊണ്ട് തന്നെ. എനിവേ നമുക്ക് ഫൈനലി ഇന്നത്തെ തമ്പോലയ്ക്കൊരു ചെറുതായിട്ട് പെട്ടി അടച്ച് പൂട്ടേണ്ട സമയമായിരിക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആരാണ് ജോയിൻ ചെയ്തതെന്ന് കൂടി നോക്കാം.
2: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
1: സഫീർ എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്?
3: ഞാൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് തട്ടുകടയിൽ.
1: ഓക്കെ, ഫുഡ് കഴിക്കാൻ പോവാണോ ചായ കുടിക്കാൻ പോവാണോ?
3: ചായ കടി.
1: സെറ്റ് സെറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും 30 seconds ഉണ്ട്.
3: ഓക്കെ
1: ശരി. സഫീറെ ഇതാണ് നമ്പർ 3081.
3: ഓക്കെ, 1803
1: അല്ല
3: 8103.
1: ഏ,
3: 8103 8031.
1: ഓർമ്മയില്ല അല്ലേ?
3: കാരണം അതിന് നിങ്ങളുടെ റിപ്ലൈ കേൾക്കുന്നതിന് മുമ്പേ അടുത്തേക്ക് പറയാൻ.
1: നല്ലൊരു സ്ട്രാറ്റജിയാണത്, കാരണം നമുക്ക് കൊറേ പറയാൻ പറ്റുമല്ലോ. അപ്പൊ അപ്പൊ ഏതാണോ റൈറ്റ് ഉത്തരം, അപ്പൊ അതനുസരിച്ച് നിർത്താലോ, അതായിരിക്കും നല്ലത്. ആരുണ്ട് കൂടെ?
3: കൂടെ ജുനൈദ്, ഫയാസ് കൊച്ചിന്, നിയാസ് തൃശൂർ.
1: ആഹാ,
3: കാസർഗോഡ്.
1: അടിപൊളി. എല്ലാ നാട്ടുകാരും ഉണ്ടല്ലോ.
3: എല്ലാ നാട്ടുകാരും.
1: സഫീർ എവിടെയാണ് നാട്ടില്?
3: ഞാൻ തലശ്ശേരി, കണ്ണൂര്.
1: സൂപ്പർ. അപ്പൊ കണ്ണൂരാരൻ, ഇവിടെ കാസർഗോഡുകാരൻ, തൃശൂർക്കാരൻ, പിന്നെ ഏതായിരുന്നു പറഞ്ഞേ?
3: എറണാകുളം
1: കൊച്ചിക്കാരൻ, എല്ലാരും ഉണ്ട്. എന്റെ വക അന്വേഷണം പറയൂ എല്ലാരോടും, കേട്ടോ. പോയി ചായക്ക് കുടിക്കൂ കേട്ടോ. ബൈ ബൈ.
4: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. ഹായ് വിജേഷ്, എന്നാ ഉണ്ട് വിശേഷം? സുഖം. ഓക്കെ, അപ്പൊ വിജേഷിന് ഇന്നത്തെ ദിവസത്തെ ഓണത്തം പോലെയിലെ ചോദ്യം തരട്ടെ. ഓക്കെ, 30 seconds ആണ് ദാ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ.
4: അല്ല.
1: സമയം കഴിഞ്ഞതും 30 seconds തീർന്നപ്പോ 8103 അതാണ് റൈറ്റ് ഉത്തരം. 8103 ട്ടോ, ഉത്തരം ശരിയാണ്. ആ 30 seconds തീർന്നപ്പോ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാ, രണ്ടാമത്തെ ട്രയലൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇന്ന്. ഓക്കെ, അതാണ്. അതെ അതെ, ഇന്നൊരു ട്രയല് ലാസ്റ്റ് കിട്ടി. ചെലപ്പോ ഇനി അടുത്ത തവണ ഒക്കെ ട്രൈ ചെയ്യുമ്പോ കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടിയാലോ. അതുകൊണ്ട് ഇനിയും വിളിക്കൂ ട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണത്തം പോലെ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടിപൊളിയുടെ സൂപ്പറായിട്ട് എല്ലാവരും ഇന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി. അങ്ങനെ ആണ് ഓരോ ദിവസവും കോൾസുകൾ വരുന്നത്. പക്ഷെ ചിലതൊക്കെ മിസ്സാവുന്നുണ്ടോ, വാട്ട് ടു ഡു, ബട്ട് ഡോണ്ട് വെറി. നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോളൂ. നമുക്ക് എന്തായാലും കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൂടി പറഞ്ഞുകൊണ്ട് അനിരുദ്ധിന്റെ ഒരു സൂപ്പർ സോങ്ങിലേക്ക് പോവാണ്. ഭൂമി സിനിമയിൽ നിന്നുള്ള സോങ് ആണ്. കേട്ടിട്ടേറുങ്ക, ഇത് റേഡിയോ സുനോ 91.7 FM, ഉങ്ങളുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
2: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിൽം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞു 23 മിനിറ്റ്. ഈ ഒരു സമയം കത്തിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ഒരുപാട് കുട്ടികളൊക്കെ ഇപ്പോൾ ദാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു, സ്കൂളൊക്കെ തുടങ്ങാറായി. അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടവും അവരുടെ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ നാട്ടിൽ പോയവരാണെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ച് വരണം, ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രീ ടൈമൊക്കെ കഴിഞ്ഞു. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ കത്ത് ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ ആയിട്ടുള്ള കരാമ അവരവരുടെ ഒരു എഫേർട്ട് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്ത് ചെയ്യുകയാണ് ടു ഹാവ് ലൈക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഹാബിറ്റ്, അതായത് നല്ല രീതിയിലുള്ള ഹാബിറ്റുകൾ കൺവേ ചെയ്യാനായിട്ടുള്ള യൂട്യൂബ് കണ്ടന്റുകൾ ചെയ്യുക എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടൂളാക്കി പ്രൊമോട്ട് ചെയ്യാനായിട്ട് പോവാണ്. വാട്ടറിനെയും ഇലക്ട്രിസിറ്റിനെയും എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു കാര്യമാണ്, ലൈക്ക് ഒരു ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ സംഭവിച്ചതാണ് കേട്ടോ. അതായത് നമുക്കറിയാവുന്ന ഒരാളുടെ മക്കൾ, അവർ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് അവരാണെങ്കിൽ ദേ ആർ വെരി ലൈക്ക് കെയർലെസ്. അവർക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നോ ഫാൻ ഓഫ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എ സി ഓഫ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അറിയില്ല. അവർ എ സി ആണെന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും ഓണാക്കി ഇടുന്നു, അല്ലെങ്കിൽ വാഷ്റൂമിൽ കയറുന്നില്ലെങ്കിൽ അവിടുത്തെ ലൈറ്റ് ഓഫാക്കാറില്ല അങ്ങനെ. അപ്പോൾ അവിടുത്തെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, അവിടെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയും മറ്റേ വാട്ടറൊക്കെ ഫ്രീ ആണല്ലേ, ചുമ്മാ അല്ല കുട്ടികൾക്ക് അത് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് ഓഫ് ചെയ്യുന്നില്ല എന്നൊരു പരാതി പറഞ്ഞപ്പോഴാണ് ഈ പേരൻസ് ആലോചിച്ചത്, ശരിയാണല്ലോ നമ്മളത് കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലല്ലോ, പക്ഷേ ഇനി അത് പറഞ്ഞു കൊടുക്കണം. തിരിച്ച് വന്നതിന് ശേഷം അവർക്കതൊരു ശീലമാക്കി കൊടുക്കണം, ദാറ്റ് ലൈക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൂമിനകത്ത് ലൈറ്റുകളാണെങ്കിലും ഈവൻ വാട്ടർ ആണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ചില സംഭവങ്ങൾ നമ്മൾ കാണുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെ ഒരു റിയലൈസേഷനിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പോഴും ചിലപ്പോൾ റിയലൈസ് ചെയ്യാത്തവരുണ്ടാവും, കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ കരാമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ആൻഡ് അതിനോടൊപ്പം തന്നെ അവർ മാത്രം ചെയ്താൽ പറ്റില്ല, പേരൻസും അതിന് വേണ്ടിയിട്ടൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പേരൻസും ഇനി മുതൽ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ എ സി എന്തിനാണ്, എ സി ഓഫ് ചെയ്തേക്കൂ, എ സി അവിടെ ഇട്ടിട്ട് വെറുതെ തണുപ്പിക്കണ്ടല്ലോ, ചൂട് സമയമാണ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് സ്റ്റിൽ ആവശ്യത്തിന് ഇപ്പം ഒരു റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും അടുത്ത രണ്ട് എ സിയും കൂടി ഇടേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ചൈൽഡ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷണൽ കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി മുതൽ വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി കരാമ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുകൂടി പറഞ്ഞ് നമുക്കൊരു അടിച്ചുപൊളി പാട്ടിലേക്ക് പോയാലോ. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്ങാണ്, ഛോട്ടാ മുംബൈയിലെ പാട്ടാണ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Hi, Nan Rajlakshmi. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91

0: വചനങ്ങളിലൂടെ അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: This is
1: Radio Suno 91.7 FM.
3: Qatar's happiness frequency.
4: Now available on
5: Huawei App Gallery.
6: Qatar-ile ethum valiya shopping space. ഏറ്റവും വലിയ ഓഫറുകൾ
7: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
6: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു.

0: ലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. At the

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി. നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോ. സദ്യ സെറ്റ് ആക്കൂ.
0: You're listening to 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: 917 evenings കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫ്യൂറി സ്റ്റീരിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 എഫ്എം ലഷ്ടവിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമ്മുടെ പ്രേയർ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ്. കാരണം അവരുടെ സമ്മർ ക്യാമ്പൊക്കെ അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലും. ഖത്തർ സയൻറ്റിഫിക് ക്ലബ്ബും ലൈക്ക് മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്തിന് അണ്ടറിലുള്ള ഖത്തർ സയൻറ്റിഫിക് ക്ലബ്ബും അങ്ങനെ റാപ്പ് അപ്പ് ചെയ്തിരിക്കുകയാണ് അവരുടെ സമ്മർ ക്യാമ്പ്. സമ്മർ സയൻറ്റിഫിക് ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു പയനീസിനൊക്കെ തന്നെ സയൻസിലും ടെക്നോളജീസിലും ഉള്ള എല്ലാ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഗൈഡൻസ് കൊടുക്കുക, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഇൻട്രാക്റ്റീവ് ആക്കുക എന്നുള്ള രീതിയിൽ അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീക്ക് ലോങ് ക്യാമ്പാണ് അങ്ങനെ ഇപ്പോൾ റാപ്പ് അപ്പ് ചെയ്തിരിക്കുന്നത്. സോ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു, ക്രിയേറ്റീവ് പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഇതിൻ്റെ ഒരു പാർട്ടായിട്ട്, ഇത്രയും വലിയൊരു എഫേർട്ടിൻ്റെ ഒക്കെ തന്നെ പാർട്ടായിട്ട് ഇതിങ്ങനെ റാപ്പ് അപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവർ ഈ ഒരു ഇതിൽ കുട്ടികൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ലൈക്ക് ഇൻ കൊളാബറേറ്റിംഗ് വിത്ത് പബ്ലിക് വർക്ക് അതോറിറ്റി, അവർ ആ ഒരു ഫ്യൂച്ചർ എഞ്ചിനീയർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 40 യങ് പീപ്പിൾ, ഓക്കെ, അതും ഏകദേശം പല പല സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ പല പല ഇതിൽ നിന്നും അവർ സെലക്ട് ചെയ്തവരാണ് ഇതിനകത്ത് പല പ്രൊജക്റ്റുകൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിനോടൊപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമ്മർ ക്യാമ്പിൽ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം ലൈക്ക് അത് റാപ്പ് അപ്പ് ചെയ്യുന്ന ടൈമിൽ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അവർ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞ പോലെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സിലുള്ള പ്രൊജക്റ്റുകൾ അവർ കാണിക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമ്മർ ക്യാമ്പ് തന്നെയായിരുന്നു. എന്തായാലും പലയിടങ്ങളിലും മറ്റ് ചില സമ്മർ ക്യാമ്പുകളും ഇങ്ങനെ എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമ്മർ ടൈമൊക്കെ കഴിഞ്ഞ്, സമ്മർ ക്യാമ്പൊക്കെ കഴിഞ്ഞ് കുട്ടികൾ തിരിച്ച് സ്കൂൾസിലേക്ക് എത്താനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും എക്സാംസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടു. എന്തായാലും എക്സാംസൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്ന നല്ലതാണ്. കുട്ടികൾ പെട്ടെന്ന് വന്നതിന് ശേഷം പിന്നെ ആകെ മൊത്തത്തിൽ തത്രപ്പാടായിരിക്കും. എനിവേ, അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് സുനോ ഫ്രഷിലേക്കാണ്.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോ പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
1: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
3: Hi, Assalamualaikum. I'm Sajla Sali.
4: Laila Majnu Naati Re.
3: We're being seen on 91.7 FM. Keep the music, keep the good on.
2: Nine one seven evenings.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
1: റേഡിയോ സിനോ.
0: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് safeeye.com. ഓർഡറെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. safeeye.com ൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ safeeye.com. സദ്യ സെറ്റാക്കൂ.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today to you by Danat Albahar barbecue fish experience ocean's finest flavors dive into deliciousness in every bite now open in Alcor
4: സമയം 8 മണി കഴിഞ്ഞു 3 മിനിറ്റ് ഈ ഒരു സമയം എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏകദേശം 10th എത്തിയിട്ടുള്ള കുട്ടികളുണ്ടാവും ഈവൻ 10th കഴിഞ്ഞ് 11th പോകുന്നവരുണ്ടാവും 12th തന്നെ ഇപ്പോൾ അതാ വെക്കേഷൻ കഴിഞ്ഞ് എത്തുന്നവരുണ്ടാവും ഇവരോടൊക്കെ ഉണ്ടല്ലോ കരിയർ ചോയ്സിനെ ചോദിച്ചുകൊണ്ടുള്ള വലിയ വലിയ പ്രഷറുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ 10, 11, 12 എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികൾ. ഒയ്യോ ഒന്നും പറയണ്ട, എനിക്ക് തന്നെ ഓർമ്മയുണ്ട് എല്ലാവരും തിരിഞ്ഞു മറിഞ്ഞു അങ്ങോട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ചോദ്യം തന്നെയാന്ന് എന്താണ് ഭാവി പ്ലാൻ. അപ്പൊ ഞാൻ വിചാരിക്കുമായിരുന്നു ഭാവി പ്ലാൻ ഇപ്പൊ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല, ഒരു ഫ്ലോയിലങ്ങ് പോകണമെന്ന്. അതുപോലെ പോയ ഒരാളാണ് ഞാനും. എന്തായാലും ഈ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോൾ നമ്മുടെ ഖത്തറിൽ തന്നെ കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവിടുത്തെ എക്സ്പേർട്ടുകൾ പറഞ്ഞിരിക്കുന്നത് പേരൻസ് ആണെങ്കിലും മറ്റുള്ള ആരാണെങ്കിലും ശരിയെന്നെ കുട്ടികളുടെ മുകളിൽ ഈ ടീനേജേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകിച്ചും അടുത്ത് അവരുടെ കരിയറിലെ ചോയ്സ് എന്താണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരൊരു അൺസെർട്ടൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവരെ എക്സ്പ്ലോർ ചെയ്യാനോ അവരതിനെക്കുറിച്ച് പഠിക്കാനോ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവരൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവരെ പ്രഷർ സിറ്റുവേഷനിലേക്ക് ഇടരുത് എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനൊരു പ്രഷർ കൊടുക്കുന്നത് നിർത്തണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കത്ത് കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ വലിയൊരു മാറ്ററാണ്, ഒരുപാട് പേർ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. കാരണം ഒരിക്കലും തീരാത്തൊരു ചോദ്യമാണ് എന്താണ് ഭാവി പരിപാടി. ഈ സംഭവം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്നും 11th എത്തുമ്പോഴത്തേക്കും അവിടുത്തെ ചോയ്സ്, 11th 12th കഴിഞ്ഞിട്ട് അടുത്ത യൂണിവേഴ്സിറ്റീസ് ചോയ്സ്, യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ ജോബിൻ്റെ കാര്യത്തിൽ, ജോബ് കഴിഞ്ഞാൽ അടുത്ത്, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ കരിയറിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ്. പക്ഷേ ഈ പ്രഷർ കാരണം കിട്ടുന്ന എന്തൊക്കെ ഒരു ഒരു ബാഡ് ഇൻഫ്ലുവൻസ്, ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് എത്ര മാത്രമാണെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മേ ബി ദിസ് ജനറേഷൻ അത് ഭയങ്കരമായിട്ട് മാറ്റി ചിന്തിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് നാളെടുക്കും. എത്രയൊക്കെയാണെങ്കിലും ആ ഒരു പ്രഷർ ചിലപ്പം കുറയാൻ ഒരുപാട് ഒരുപാട് നാളുകൾ എടുക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ട്രൈ അവർ ബെസ്റ്റ്. അങ്ങനത്തെ ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു ബിഹേവിയർ പ്രത്യേകിച്ചും പേരൻസിൽ അത് കുറയ്ക്കണം, നല്ല രീതിയിൽ കുറയ്ക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനേ ഇന്ന് ഈവനിങ് ഷോ തുടങ്ങുന്ന സമയത്ത് സംസാരിച്ചിരുന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓണത്തിൻ്റെ വിഭവങ്ങളെ കുറിച്ചിട്ടുള്ളൊരു കാര്യം, അതിലേക്കായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എത്തുന്നത് കേട്ടോ. കാരണം ഒരു നമ്മുടെ കൂടെ നിന്നൊരു ഗസ്റ്റ് ഉണ്ടാവും, ആ ഒരു ഗസ്റ്റുമായിട്ട് ഞാൻ ഓണം കോർണറിൽ എത്തുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, കുട്ടികളെ വല്ലാണ്ട് പ്രഷർ ചെയ്യാതിരിക്കുക. ഓക്കെ, അത് പറഞ്ഞതാ ഡയമണ്ട് നെക്ലസ്സിലെ സോങ്ങിലേക്ക്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: Hi all, this is Sainora here.
3: You're listening to
7: Radio Suno. Khattar ne priyapetta Radio Suno.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: let's go
5: celebration mode on
6: wada
7: വെൽക്കം ടു ഓണം കോർണർ. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇനി എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇന്നത്തെ ഓണം കോർണറിൽ ഗസ്റ്റായിട്ട് ഒരു ഷെഫാണ് കേട്ടോ. സാത്തർ ലൈറ്റിൽ ഞങ്ങൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടുത്തെ ഷെഫ് രഞ്ജിത്താണ് ജോയിൻ ചെയ്യുന്നത്. രഞ്ജിത്ത് നാട്ടിലെവിടെയാണ്?
8: ഞാൻ നാട്ടിലെ കണ്ണൂരാണ്.
7: ഓക്കെ, ഇത്തവണ നമ്മുടെ സാത്തർ ലൈറ്റിലെ സദ്യ ഞങ്ങൾ കഴിച്ചു. ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ ഉള്ള പോലെ എനിക്ക് തോന്നിയത്. സാധാരണ കാണാത്തതിലും കുറച്ചും കൂടെ ഐറ്റംസ് കൂട്ടാനായിട്ട് ഇത്തവണ സാത്തർ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെ ഐറ്റം എന്ന് പറയും?
8: തീർച്ചയായിട്ടും നമ്മൾ ഇപ്രാവശ്യം പഞ്ചാമൃത അട കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീടയുണ്ട് നമുക്ക്. പിന്നെ വരുന്നത് നമ്മുടെ മാമ്പഴത്തെരയാണ്. നൊസ്റ്റാൾജിയ സാധനമാണ് മാമ്പഴത്തെര. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഉള്ളവർ കഴിച്ചിട്ടുണ്ടാവും. നാട്ടിലൊക്കെ ഉള്ള പ്രത്യേക ഏറ്റവും നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സദ്യയിൽ.
7: അപ്പൊ ഈ സാധനം, ഈ മാമ്പഴത്തെര എന്ന് പറഞ്ഞ മാമ്പഴത്തിന്റെ പൾപ്പെടുത്തിട്ട് എങ്ങനെയായിരുന്നു?
8: അത് മാമ്പഴത്തെ, അത് നമ്മള് മാമ്പഴത്തിന്റെ പൾപ്പെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി, പായില് തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് വേറെ ആഡ് ഫ്ലേവേഴ്സോ ഷുഗേഴ്സോ ഒന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള സാധനം.
7: പിന്നെ ചേട എന്ന് പറഞ്ഞു, ഇന്ന് ചേട കുറച്ചും കൂടി ഒരു സ്ഥലത്ത് ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ അത് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കഴിക്കണം, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ചെറിയ സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതെങ്ങനെയാണ് ബേസിക്കലി?
8: അത് തീർച്ചയായിട്ടും അത് നമ്മുടെ തെക്കോട്ട് തിരുവനന്തപുരം ആ ഭാഗത്തേക്കുള്ള ഒരു സദ്യയിൽ ഉൾപ്പെടുന്ന ഒരു സാധനമാണ് ചീട. അത് റൈസും കൊണ്ടാണ് നമ്മൾ പെയർ ചെയ്യുന്നത്. ഒരു സ്നാക്ക് ഐറ്റം പെട്ട ഒരു സാധനം, നമ്മള് ശർക്കര വരട്ടി ഇതൊക്കെ പോലെ തന്നെ ഒരു സ്നാക്കിൽ പെടുന്ന സാധനമാണ്.
7: എന്താ രാഗി മുദ്ദു, അതിന്റെ ഒക്കെ ഒരു കാണുമ്പോ ഒരു ലുക്ക് ഉണ്ടായിരുന്നു, അതിന്റെ ചെറിയ ഒരു വേർഷൻ പോലെ. അത് അരിയിൽ എന്തെങ്കിലും ചേർക്കുന്നത് കൊണ്ടാണോ?
8: ഞങ്ങളുടെ ഇൻഗ്രീഡിയൻസ് വേറെ ഉണ്ട്, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്.
7: ഓ, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരില്ല.
0: അതൊക്കെ
7: കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ടുണ്ട്. ഒപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സദ്യ സ്പെഷ്യൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്, റേഡിയോ സുനോ 91.7 FM-ൽ 917 ഈവനിംഗ്സിൽ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഓണം കോർണറിലെ ഗസ്റ്റ് ആണ് നമ്മളോടൊപ്പം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓണത്തിൽ നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റ് ആക്കൂ.
3: 917 evenings. Chennai beats.
4: Head of the hour.
5: In the art of podumar kolanda.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: വെൽക്കം ബാക്ക് ടു ഓണം കോർണർ. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്തർ ലൈറ്റിലെ ഷെഫായിട്ടുള്ള നമ്മുടെ രഞ്ജിത്താണ്. മാമ്പഴത്തിരയും അതുപോലെ ചീടയും ഇതൊക്കെ നമ്മൾ സദ്യയിൽ ഇൻക്ലൂഡ് ചെയ്തതിനെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള പല സാധനങ്ങളുണ്ട്, എന്തായാലും നമുക്ക് അതിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് ചോദിച്ചറിയാം. അതുപോലെ തന്നെ മറ്റൊരു സംഭവമായിരുന്നു നമ്മളിപ്പോ പറഞ്ഞ പഞ്ചാമൃത അട. നോർമൽ അടയേക്കാൾ എന്താണ് അതിന്റെ സ്പെഷ്യൽ?
5: അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു അടയാണത്. അതിന്റെയും ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ പുറത്ത് വിടുന്നില്ല, എങ്കിലും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്യണം. ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്താലേ അതിനെ കുറിച്ചുള്ളത് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.
4: എന്തായാലും അടിപൊളിയായിരുന്നു സദ്യ. കഴിച്ചതിൽ ഈ പറഞ്ഞ പോലെ അച്ചാറുകൾ ഉൾപ്പെടെ നാരങ്ങ അച്ചാറ് തന്നെ രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ചോദിക്കും എറണാകുളം സദ്യയാണോ ട്രിവാൻഡ്രം സദ്യയാണോ. എനിക്കൊന്ന് നിങ്ങൾ എല്ലാം ഉൾക്കൊണ്ട് ഒരു മിക്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ?
5: ഞങ്ങളുടെ എല്ലാ ഷെഫ്മാരും കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഷെഫ്മാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാവരുടെയും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ സദ്യ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് മമ്പഴത്തരയും ഈ തെക്കോട്ടുള്ള ചീടയും പിന്നെ പഞ്ചാമൃത അട അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്താൻ പറ്റിയിരിക്കുന്നത്. എല്ലാ ഷെഫ്മാരും ഞങ്ങൾക്ക് അവൈലബിൾ ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ സദ്യ നമ്മൾ എന്തായാലും പൊളിക്കും.
4: അപ്പൊ എന്തായാലും സാത്തറും പൊളിക്കും. താങ്ക് യു സോ മച്ച് രഞ്ജിത്.
5: താങ്ക് യു. താങ്ക് യു. സെലിബ്രേഷൻ മോഡ് ഓൺ. വാടാ
4: അങ്ങനെ നമ്മളുടെ കൂടെ രഞ്ജിത്തായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് പറഞ്ഞു. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ഡിഷസ് ഒക്കെ കഴിച്ച് ഇത്തവണത്തെ ഓണം നിങ്ങളും അടിപൊളിയാക്കൂ, വെറൈറ്റി ആക്കൂ. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: അങ്ങനെ ഓണം കോർണറൊക്കെ കഴിഞ്ഞ് നമ്മളുടെ വിശേഷങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ്. അഷ്ടമി ആയിരുന്നു കൂടി ഉണ്ടായിരുന്നത്. പക്ഷെ പോകുന്നതിന് മുൻപായിട്ട് ഉള്ളൊരു സന്തോഷ വാർത്ത എന്താണെന്നറിയോ? അതായത് സുഹേൽ എത്തുന്നു അത്രേ. അതെ, എല്ലാവരും ഒരു ചൂട് അങ്ങോട്ട് കടുക്കുന്ന സമയത്ത് സുഹേലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിപ്പോ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സുഹേലിനെ കുറിച്ചിട്ടല്ല, സുഹേൽ നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സീസണെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും സുഹേൽ സീസൺ നാളെ തുടങ്ങും. അതിനോടൊപ്പം തന്നെ ഗ്രാജുവലി ഇനി ചൂടിന് കുറച്ച് കുറവുണ്ടാകും എന്നാണ് കത്ത് കലണ്ടർ ഹൗസ് പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 24th സുഹേൽ സീസന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് മാർക്ക് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 53 നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ തന്നെയായിരിക്കും. അതിലൂടെ ആ ഒരു 53 നീണ്ടു നിൽക്കുന്ന സീസണിലൂടെ ആ ഒരു ചൂടിന് നല്ല രീതിയിലൊരു കുറവ് സംഭവിക്കും എന്ന് പറയപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നമുക്കും ഇത്തിരി ആശ്വാസം കിട്ടുമെന്നുള്ളൊരു വാർത്ത കൂടിയാണത്. അപ്പൊ അതിലൂടെ നമ്മൾ നേരെ അടുത്ത ഒരു സീസണിലേക്കായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പൊ തണുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കാം. ഈ പറഞ്ഞ പോലെ ഒരു ചൂടുകാലം അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നല്ല പോലെ ഈ പറഞ്ഞ സുഹേൽ സീസണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനിടയിലെ ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കാൻ മറക്കരുത്. നല്ലപോലെ വെള്ളം കുടിച്ചോളൂ. ഇന്നലേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഫുൾ ഡേ ഭയങ്കര ബിസി ആയിരുന്നു. ലൈക്ക് ഭക്ഷണം ഒന്നും തീരെ കഴിച്ചിട്ടില്ല, വിച്ച് ഇസ് റിയലി ബാഡ്. പക്ഷെ ഞാൻ വെള്ളം കുടിക്കാൻ ഒരിക്കലും മറന്നിട്ടില്ല. വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു, വെള്ളമായിട്ടും ജ്യൂസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫുൾ ഡേ പിടിച്ചു നിൽക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഈ ചൂടത്ത് ചിലപ്പോൾ ഞാൻ തലകറങ്ങിയൊക്കെ വീട് കടന്നേനെ. അപ്പോൾ അതുപോലെ ഓരോ ആൾക്കാരും ഭക്ഷണം ഒഴിവാക്കുന്ന പോലെ വെള്ളം കൂടി ഇങ്ങനെ ഒഴിവാക്കാൻ പോകരുത്. ചില സാഹചര്യം കാരണം നമ്മൾ ചിലപ്പോൾ മറന്നു പോകും ഭക്ഷണം കഴിക്കാൻ, പക്ഷേ വെള്ളം അത് കുടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതോടെ പറഞ്ഞ് എനിക്കിതാ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നമുക്ക് നാളെ വീണ്ടും കേട്ടി കേട്ടി കൂട്ടുകൂടാം. ചിൽഡ്രൻ ടാറ്റ, എവരിവൺ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.

0: happiness.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
0: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448. 917 Evenings. 917 Evenings.

0: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോ. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോ. സദ്യ സെറ്റ് ആക്കൂ.
1: ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. വീണ്ടും അങ്ങനെ സുനോ മെലഡീസിലൂടെ നമ്മൾ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന സമയം അല്ലേ. അങ്ങനെ സുനോ മെലഡീസിൽ ചില പാട്ടുകളുടെ പിന്നിലെ കഥകളും പാട്ടുവിശേഷങ്ങളുമായി യാത്ര തുടങ്ങുന്നു. ചില പാട്ടുകാര് നമ്മൾ ആ പാട്ട് ഹിറ്റ് ആകുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടും, പിന്നെ നമ്മൾ അവരെ മറന്നു. സ്വാഭാവികമായൊരു കാര്യമാണ്. ഈ അടുത്താണ് ഞാന് പൂമുത്തോലെ എന്ന പാട്ട് എഴുതിയത്. അത് ആരാണെന്ന് അറിയാവോ? അജീഷ് ദാസൻ എന്ന വ്യക്തിയാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. ഈ പൂമുത്തോളെ എന്ന പാട്ട് എഴുതുന്നതിന് മുമ്പുള്ള കാലം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വീട്ടില് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അദ്ദേഹത്തിന് ജോലിയില്ല, സിനിമകളില്ല. പൂമരം കഴിഞ്ഞിട്ട് ആ വർഷം ഒരു സിനിമയും കണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ സമയത്ത് വീട്ടിലെ കുറച്ച് സാധനങ്ങൾ ആക്രിക്കടയിൽ വിൽക്കാൻ അദ്ദേഹം പോയി. അന്ന് കടക്കാരൻ ചോദിച്ചു, നിങ്ങൾ മോഷ്ടാവാണോ എന്ന്. എങ്ങനെ വിശ്വസിക്കും? അപ്പൊ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. 3 വയസ്സുള്ള മകളും അന്ന് സൈക്കിളിൽ ഉണ്ടായിരുന്നു. ചാക്ക് വിറ്റ പണം കിട്ടിയത് ഓർത്ത് അദ്ദേഹം ഭയങ്കര സങ്കടം തോന്നി, അവസ്ഥ ഇതാണല്ലോ എന്ന്. പക്ഷെ അന്ന് രാത്രിയാണ് അതിന്റെ സംവിധായകൻ വിളിക്കുന്നത്. ആ രാത്രി പൂമുത്തോളെ എഴുതി. ഒരുപാട് പൈസ കിട്ടി, പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, പ്രശസ്തി കിട്ടി. ആ ദിവസങ്ങൾ ഇത്രയും കണ്ടുനീര് നനഞ്ഞെങ്കിലും ദൈവം വലിയൊരു സമ്മാനം അദ്ദേഹത്തിന് കൊടുത്തത്. ആ നിമിഷങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആ പാട്ട് പിറക്കില്ലായിരിക്കും എന്നാണ് അദ്ദേഹം ഇന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് ആ പാട്ട് എഴുതുമ്പോൾ വരികളല്ല, കണ്ണുനീരാണ് വരുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇന്നും ഈ പാട്ട് എഴുതിയ ആള് ആരെന്ന് നമ്മുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല. മ്യൂസിക് ചെയ്തതും പാട്ട് പാടിയവരെയൊക്കെയാണല്ലോ കൂടുതലും നമ്മള് സെലിബ്രേറ്റ് ചെയ്യാറ് അല്ലേ. എന്തായാലും ഇന്ന് ഈ പാട്ടിലൂടെ ആവാം സുനോ മെലഡീസിന്റെയും യാത്ര തുടങ്ങുന്നത്.

0: ഹോട്ടലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: ലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

സുനോവും ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ പാട്ടിന്റെ വിശേഷങ്ങളും കഥകളും ഒക്കെ കേട്ടു പോകുമ്പോഴേ ഒരു പാട്ട് ഒരു സിനിമയിൽ നിന്ന് വേണ്ട എന്ന് വെക്കുന്നു. പക്ഷെ പിന്നീട് ആ പാട്ട് സിനിമയിൽ തിരിച്ചു വരുമ്പോൾ ആ സിനിമയെ തന്നെ നമ്മൾ ഇന്ന് ഓർക്കുന്നത് ആ പാട്ടിലൂടെ. അതായത് പണ്ടൊക്കെ മലയാള സിനിമയിലുണ്ടല്ലോ ഈ പേരുകൾ ഇടുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ പേരുകളുടെ അക്ഷരങ്ങൾ തുടങ്ങുന്നത്, അതല്ലെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കോരച്ചേട്ടൻ ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. കോരച്ചേട്ടന്റെ അടുത്ത് പോയി പലരും പല കാര്യങ്ങളൊക്കെ സിനിമയെ പറ്റി ചോദിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ ജോഷി സാറ് ശ്യാമ എന്ന ചിത്രം ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ആ സമയത്തും കോരച്ചേട്ടൻ കാരണം ആ സിനിമയ്ക്ക് ഒരു പാട്ടിനെ തിരിച്ചു കിട്ടി. ക്ലൈമാക്സിനോട് അടുത്താണ് ഈ പാട്ട് വരേണ്ടത്. അപ്പൊ ജോഷി സാറിന് തോന്നി എന്തോ അതിന്റെ ഒരു ഫ്ലോ എവിടെയോ ബ്രേക്ക് ആവും അങ്ങനെ ഒരു പാട്ട് പെട്ടെന്ന് അങ്ങനെ വരുമ്പം, അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഈ കോര സാറിനെ കാണുന്നത്. അപ്പൊ കോര സാറ് മൊത്തത്തിൽ നിന്ന് നോക്കിയിട്ടൊക്കെ പറഞ്ഞതേ ഈ സിനിമയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാണ്ട് ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ജോഷി സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു എന്ന്. കോര സാറ് പറഞ്ഞു വേണ്ട വേണ്ട വേഗ പാട്ട് ഫിനിഷ് ചെയ്തോളാൻ. അങ്ങനെയാണ് ചെമ്പരത്തി പൂവേ ചൊല്ലു എന്ന പാട്ട് സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതും അത് ഷൂട്ട് ചെയ്യുന്നതും. പിന്നീട് നമുക്കറിയാം റെസ്റ്റ് ഇസ് ഹിസ്റ്ററി, ബിക്കോസ് ആ പാട്ട് എത്രത്തോളം ഹിറ്റായി എന്നുള്ളതും ആ ഒരു പാട്ട് കാരണം ശ്യാമ എന്ന ചിത്രത്തെ നമ്മൾ ഇന്നും ഓർക്കുന്നു എന്നൊക്കെ ഉള്ളത് ഒരു സത്യമായ കാര്യമാണ്. അത് കോരച്ചേട്ടൻ പറഞ്ഞതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു പാട്ട് നമ്മുടെ മലയാളത്തിന് തിരിച്ചു കിട്ടും.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. പാട്ടുകളുടെ പിന്നിലൂടെയുള്ള യാത്ര. പ്രശസ്ത മ്യൂസിക് ഡയറക്ടറായ രവീന്ദ്ര ജെയിൻ പറഞ്ഞൊരു വാക്കുകളുണ്ട്, എനിക്ക് എന്തെങ്കിലും ദൈവാനുഗ്രഹത്താൽ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന മുഖം കെ ജെ യേശുദാസിന്റെയാണ്. അത്രയധികം ദാസേട്ടന്റെ ശബ്ദത്തെ പ്രണയിച്ച് സ്നേഹിച്ച ഒരാളാണ് രവീന്ദ്ര ജെയിൻ സാർ. ഇതാണ് ഇന്ത്യയുടെ ശബ്ദം, ഹിന്ദുസ്ഥാന്റെ ശബ്ദം എന്നാണ് രവീന്ദ്ര ജെയിൻ സാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാലും അറിയാം, ഹിന്ദിയിൽ അത്യാവശ്യം നല്ല കുറെ പാട്ടുകൾ രവീന്ദ്ര ജെയിൻ സാറിന് വേണ്ടിയിട്ട് ദാസേട്ടൻ പാടിയിട്ടുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു പാട്ടുണ്ട്, ചിച്ചോർ എന്ന സിനിമയില്. സംവിധായകൻ ബാസു ചാറ്റർജിക്ക് സിനിമകളിൽ അനാവശ്യമായിട്ടുള്ള മെലോ ഡ്രാമ, നാടകീയത, അനാവശ്യ പാട്ടുകൾ ഇതൊന്നും ഇഷ്ടമല്ല. ഈ സിനിമയിൽ പാട്ട് തന്നെ ഉണ്ടായത് ഇതിലെ അമോൽ പലേക്കറിന്റെ കഥാപാത്രം ഒരു ഗായകനായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ വെറുതെ പാട്ടുകൾ കുത്തിനിറയ്ക്കാൻ ബാസു ചാറ്റർജിക്ക് അത്രയ്ക്ക് ഇഷ്ടവുമല്ല. ഈ സിനിമ റിലീസ് ചെയ്ത സമയത്തും വലിയ പരസ്യങ്ങളോ വലിയ താരങ്ങളോ ഉണ്ടായിരുന്നില്ല. ആദ്യം മുംബൈയിൽ ഒരൊറ്റ തിയേറ്ററിൽ മാത്രമാണ് സിനിമ റിലീസ് ചെയ്തത്. ആളുകൾ കണ്ടറിഞ്ഞ് വന്ന ചിത്രം വലിയ വിജയമായി മാറിയപ്പം ആ സിംഗിൾ തിയേറ്ററിൽ മാത്രം ചിത്രം സിൽവർ ജൂബിലി 25 ആഴ്ചകൾ പൂർത്തിയാക്കുകയും ചെയ്തു.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഈ ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
6: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
4: സുനോ പൊന്നോണം സീസൺ 8.
6: കേട്ട് കേട്ട് കേട്ടോണം.
4: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
6: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
7: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
8: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
9: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
8: മോർണിംഗ് സവാരി.
10: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
11: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
15: Just feel like you're home.
16: Hello, namaskaram. I am Ajay Varghese.
17: You are listening to
18: Radio Suno.
16: Radio Suno.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെലഡീസിൽ. ചില പാട്ടുകൾ എഴുതിക്കാനായിട്ട് ലിറിസിസ്റ്റുകളെ റൂമിൽ പൂട്ടിയിടുക വരെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കഥ അറിയോ? അങ്ങനെ ഒരു കഥ പറഞ്ഞുതരാം. 1996 ഇറങ്ങിയ ഈ പുഴയും കടന്നു എന്ന ചിത്രം, കമൽ സാറിന്റെ സിനിമ. കമൽ സാറിന്റെ ഈ സിനിമയ്ക്ക് നമുക്കറിയാം പാട്ടുകളൊക്കെ ചെയ്യുന്നത് ജോൺസൺ മാഷാണ്, ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾക്ക്. സോ ഗിരീഷ് പുത്തഞ്ചേരി സാറിനെ കമൽ സാർ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്ന എന്തിനാണെന്നറിയോ? വേറെ എവിടെയും പോവാതെ വേഗം പാട്ട് എഴുതി കൊടുക്കണമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നടന്നൊരു രസകരമായ സംഭവം, ഗിരീഷ് പുത്തഞ്ചേരി സാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്.
1: രാത്രി ഇദ്ദേഹത്തിന്റെ ഒരു ചൈനീസ് കഥ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് മൊഴിമാറ്റം ചെയ്യപ്പെടേണ്ടിയിരുന്നു. അപ്പൊ രാത്രി 12 മണിക്ക് എന്നെ എന്റെ മുറിയിലാക്കി വാതിലടച്ചു കുറ്റിയിട്ടു. താക്കോൽ ഇദ്ദേഹത്തിന്റെ ആണ്, കയ്യിലാണ്. രാവിലെ 8 മണിയാകുമ്പോഴേക്ക് എഴുതിക്കൊള്ളണം. ഞാനിത് ഈരാളി എന്ന നമ്മുടെ പ്രൊഡ്യൂസർ പറന്നുപോയി ഈ അകലേതൊക്കെ ഞങ്ങൾ അയാളെ വിളിച്ചിട്ട് താക്കോൽ വാങ്ങിയിട്ട് തോർന്നിട്ട് ചൈനീസ് കരി കഥ പരിഭാഷപ്പെടുത്തി 5:30 6 മണിക്ക് ഇദ്ദേഹം വരും. ഗുഡ് മോർണിംഗ് പറഞ്ഞ 6 മണിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ എഴുതി, ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ബാത്റൂമിലാണ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുന്നു. അവിടെ നിന്ന് ഒറ്റ എഴുത്താണ്, കക്ക കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ.

0: അവതരിപ്പിക്കുന്നത് സേഫായി ഡോട്ട് കോം. ഓണമെത്തി, നിങ്ങൾ സദ്യ ബുക്ക് ചെയ്തോ? ഇല്ലെങ്കിൽ സദ്യ തപ്പി സമയം കളയണ്ട. സേഫായി ഡോട്ട് കോയിൽ എല്ലാ റെസ്റ്റോറന്റിന്റെയും സദ്യ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടും. വിസിറ്റ് ചെയ്യൂ സേഫായി ഡോട്ട് കോം. സദ്യ സെറ്റ് ആക്കൂ.
1: ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പാട്ട് വിശേഷമായിട്ട് പോകുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര എന്താ പറയാ, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫേവറേറ്റ് ആയ സോങ്സുകളിൽ ഒന്നാണ് നുസ്രത് ഫത്തേ അലി ഖാൻ സാബ് പാടി കമ്പോസ് ചെയ്ത ആഫ്രീൻ ആഫ്രീൻ സോങ്. അതിന് ശരിക്കും നമ്മൾ കേൾക്കുന്നത് രാത് സാബ് പാടിയിട്ടാണ്. രാത് ഫത്തേ അലി ഖാൻ പാടി കോക്ക് സ്റ്റുഡിയോയിൽ വന്നപ്പോഴാണ്. പക്ഷെ ശരിക്കും ഒറിജിനൽ ഉണ്ട്, അത് എഴുതിയത് ജാവേദ് അക്തർ സാബ് ആണ്. ജാവേദ് സാബ് ഒരു ഇന്റർവ്യൂവിൽ അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കഥകൾ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്.
2: ആഫ്രീൻ ആഫ്രീൻ യേ മൈനെ കഹാ ഇസ്കാ മുഖ്ഡാ സോചാ ഥാ യേ മുജേ ക്യൂ യാദ് രഹ ഗയാ പതാ നഹീ. മൈ കൽക്കത്ത മേ ഥാ ഔർ വഹാ പർ ഏക് ജഗഹ ഹൈ ചൗരംഗി. മൈ കാർ മേ ഥാ ഔർ ജൈസേ ഹി ടേൺ ഹോ രഹാ ഥാ ചൗരംഗി മേ എൻ്റർ ഹോ രഹാ ഥാ തോ യേ മുജേ ഥോട്ട് ആയി തോ മുജേ യേ കഹാ പഹലി ബാർ യേ ആഫ്രീ ആഫ്രീ കാ ഔർ യേ ശുരു കി ജോ ചാർ ലൈനേ കഹാ ധ്യാൻ മേ ആയി ഥീ യേ മുജേ ബഡേ ക്ലിയർലി യാദ് ഹൈ. ക്യൂ യാദ് ആയാ ഥാ ഇൻകേ സാത് മൈ ആൽബം കർ രഹാ ഥാ നുസ്രത് ഫതേ അലി കേ സാത്. ഔർ മൈ ബഹുത് അപ്നേ കോ ഖുശ്കിസ്മത് സമജ്താ ഹൂം കി മുജേ ഉൻകേ സാത് കാം കർനേ കാ മൗക്കാ മിലാ. ഇസ്ലിയേ കി വോ ബഹുത് ഗ്രേറ്റ് സിംഗർ ഔർ കമ്പോസർ തോ ഥേ ഹി, വോ ഉത്നേ ഹി ഗ്രേറ്റ് ആദ്മി ഭി ഥേ, ബഹുത് അച്ഛേ ഇൻസാൻ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all that you need.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്. സുനോ മെലഡീസ്, പാട്ടുകളുടെ പിന്നിലെ കഥകൾ. ആക്ച്വലി ഈ അടുത്തെന്ന് വെച്ചാൽ കുറച്ച് മുന്നേക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു കുലം എന്നുള്ള സിനിമയിലെ എന്തമ്മ ചുണ്ടത്ത് എന്നുള്ള സോങ്. കുഞ്ഞുകുട്ടികൾ തൊട്ട് വലിയവരൊക്കെ ആ പാട്ടിന്റെ ആദ്യത്തെ ഒരു 4-5 വരെയൊക്കെ ഇരുന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു ഒക്കെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് ആ ഒരു പാട്ടിന്റെ ഒരു ഭംഗി എന്ന് തന്നെ പറയുന്നത് അതിന്റെ മ്യൂസിക് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീതവും വി മധുസൂദനൻ നായർ സാറാണ് അതിന്റെ വരികളും എഴുതിയേക്കുന്നത്. അതിൽ ഏറ്റവും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന പാട്ടുകളിൽ ഒന്ന് തന്നെയാണ് എന്തമ്മ ചുണ്ടത്ത്. രണ്ട് വേർഷൻ ഉണ്ട്, ദാസേട്ടന്റെയും ചിത്ര ചേച്ചിയുടെയും ഉണ്ട്. അപ്പം ഈ ഒരു സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഈ ഒരു പാട്ട് എന്തായാലും കേട്ടിട്ടുണ്ടാവും. പിന്നുള്ളൊരു ഭംഗി അതിൽ ഭാനുപ്രിയ മാം തന്നെയാണ്. പഴയ ഒരു ഇന്റർവ്യൂലാന്ന് തോന്നുന്നു ഭാനുപ്രിയമാം ഈ സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒക്കെ എന്തൊക്കെയോ ചില ഓർമ്മകൾ എടുത്തു പറയണ്ടായിരുന്നു.
2: നാ നിറയ പേഷ്യൻസ് കത്തുകിട്ടേ രാജേന്ദ്രൻ ഇവങ്കെല്ലാം ഒരു പെയിന്റിംഗ് ആർട്ട് മാതിരി ഒവ്വൊരു ഫ്രെയിമും അൻഡ് ഒരു ரொம்ப டயலாக் பேசினாலும் அந்த ஃப்ரேம்லயே அந்த மௌனத்திலேயே அந்த சைலண்ட்லயே யூ கெட் த வாட் எவர் ஆடியன்ஸ்க்கு என்ன சொல்லணும்னு நினைக்கிறாங்களோ அந்த ஃப்ரேம்லயே அது கிடைச்சிடும். அந்த மாதிரி ஒரு கிரேட் எக்ஸ்பீரியன்ஸ் அந்த படத்துல. நிறைய ட்ரெஸ்ஸிங் அப், நிறைய அந்த அலங்காரம் பண்ணிக்கிறோம், ரொம்ப பியூட்டிஃபுல்லா இருக்கணும் அப்படின்னு. அதுக்கு நிறைய பொறுமையா இருந்து எல்லாம் ட்ரெஸ் அப் பண்ணிக்கிறது. இட்ஸ் அதான் சொல்றேன், இட்ஸ் அ கிரேட் எக்ஸ்பீரியன்ஸ்.

0: 91.7 FM. Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal
4: 917 evenings. Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
5: and
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: सुनो मेलोडीज
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ കഥകളും വിശേഷങ്ങളും പാട്ട് വിശേഷങ്ങളുമായി പോകുമ്പോൾ ഈ അടുത്ത് ഏതോ ഒരു പ്രോഗ്രാമിൽ ഞാൻ നോക്കുമ്പോൾ ശങ്കർ സാർ, പഴയ നമ്മുടെ മലയാളത്തിലെ യൂത്ത് ഹാർട്ട്ത്രോബ് ശങ്കർ സാറും വൈഫിന്റെ ഇങ്ങനെ കണ്ടു. ഇപ്പോൾ ഒരു മാറ്റമൊന്നും ഇല്ല, ഇച്ചിരി വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്, പ്രായത്തിന്റെ ചെറിയ വ്യത്യാസങ്ങൾ അല്ലാണ്ട് പുള്ളി ഇപ്പോഴും പഴയ ഹാൻസം. ഇങ്ങനെ ഇപ്പോഴും മൈക്കൊക്കെ പിടിച്ച് പാടാനൊക്കെ നിർത്തിയാൽ പഴയ ഓർമ്മകളായിരിക്കും പണ്ട് ആ കാലത്തൊക്കെ സിനിമ കണ്ട് നിന്ന ആളുകൾക്ക്. അപ്പോഴാണ് ശങ്കർ സാർ ഒരു പാട്ടും ഈ റീസെന്റ്ലി ഞാൻ ശ്രദ്ധിച്ചത്, എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലെ ശരത്കാല സന്ധ്യ, ഓർമ്മയുണ്ടോ? ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആയിരുന്നു ആ സിനിമ. ലാലേട്ടൻ, ശങ്കർ സാർ ആൻഡ് മേനക ചേച്ചി, ഇവർ മൂന്ന് പേരും അഭിനയിച്ച സിനിമ. 80s ഷ്യാം സാറിന് പൊതുവെ അറിയാലോ ഒരു വെസ്റ്റേൺ മെലഡി മാജിക് ഉണ്ട്, ഒരു ഫാസ്റ്റ് നമ്പറും വെസ്റ്റേൺ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൊടുത്തിട്ടുള്ള പാട്ടുകൾ ഷ്യാം സാർ സ്റ്റൈൽ ആയിരുന്നു. ആ ടൈമിലാണ് ഈ പാട്ടിൽ കുറച്ച് വെസ്റ്റേണും അതുപോലെ തന്നെ ഇന്ത്യൻ മെലഡിയും കൂടെ മിക്സ് ചെയ്ത് ശ്യാം സാർ ട്രൈ ചെയ്തത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികളായിരുന്നു, പിന്നെ ഒബ്വിയസ്ലി ദാസേട്ടന്റെ ഒരു പാടിയ ഭംഗിയും എല്ലാം നമ്മൾ എടുത്ത് പറയേണ്ടതാണല്ലോ. പണ്ട് എനിക്ക് തോന്നി മൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ നായികയെ നോക്കി പാടി വീഴ്ത്തുന്നവരിൽ രണ്ടുപേരെയാണ് എടുത്ത് പറയേണ്ടത്. ഒന്ന് മലയാളത്തിൽ ശങ്കർ സാറാണെങ്കിൽ തമിഴിൽ അത് മൈക്ക് മോഹനാണ്. എനിക്കൊന്ന് പ്രിയദർശൻ സാറ് ഒരു സ്വതന്ത്ര സംവിധായകനായി മാറുന്നതിന് തൊട്ട് മുമ്പ് തിരക്കഥ എഴുതിയ സിനിമകളിൽ ഒന്നാണിത്. ചിലപ്പോൾ എനിക്കൊന്ന് പ്രിയദർശൻ സാർ ഈ സിനിമകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ക്ലൈമാക്സിൽ നമ്മൾ പ്രണയ ചിത്രങ്ങളുടെയൊക്കെ ആ ഒരു ക്ലൈമാക്സ് ഇപ്പം വന്ദനമാണെങ്കിലും എല്ലാത്തിൻ്റെ ഒരു എൻഡിങ് വല്ലാത്തൊരു ഫീല്, ആ പ്രണയവിരഹ കോമ്പിനേഷനൊക്കെ തുടങ്ങുന്നത് ചിലപ്പം ഈ സിനിമയിലൂടെ ആയിരിക്കും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shoof app.
1: Kattale ஏட்டும் வலிய ஷாப்பிங் ஸ்பேஸ் ஏட்டும் வலிய ஆஃபர்கள்
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ആക്ഷൻ
4: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
6: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജുവല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നിന്ന് താത്തയൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാല്ലേ. ഈ പാട്ടെന്ന് പറയുന്നത് ബോർഡർ എന്ന സിനിമ. ഈ അടുത്ത് വോർ മൂവീസ് ഒക്കെ ഒരുപാട് യൂട്യൂബുകളിലൊക്കെ ഇങ്ങനെ വീണ്ടും അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൊക്കെ വന്ന സമയത്ത് വളരെ ഫേമസ് ആയ ഒരു സിനിമയാണ്. പക്ഷെ ഞാൻ കണ്ടത് ഈ അടുത്തായിരുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒക്കെ വന്നപ്പോഴാണ് ആദ്യ സിനിമ, കാരണം ഇതിലെ പാട്ട് അത്രയും ഹിറ്റായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ അടുത്ത് ഞാൻ കണ്ടു. ശരിക്കും സമ്മതിക്കണം അല്ലേ, 90s ബോളിവുഡ് സിനിമ പ്രേമികളുടെ മനസ്സിൽ എന്തായാലും ഈ ഒരു സിനിമ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. 1971 ഒരു റിയൽ ഇൻസിഡന്റുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ബോർഡർ എന്ന സിനിമ ചെയ്തേക്കുന്നത്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയ ജാവേദ് സാബിന് ആ വർഷം മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒബ്വിയസ്ലി സന്ദേശ യാത്രേ എന്നുള്ള സോങ് ഒക്കെ ഒരു കാലത്തും ഒരാളും മറക്കത്തില്ല, അത്രത്തോളം പേട്രിയോട്ടിക് ഫീൽ നൽകുന്ന ഒരു പാട്ടില്ലേ. ഈ സിനിമ ഡയറക്ട് ചെയ്ത ജെ പി ദത്ത സാറിന്റെ സഹോദരൻ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ് ആയിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞുള്ളൊരു വാർ ടൈമിൽ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു സൈനികന്റെയും അദ്ദേഹത്തിന്റെ കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ വേദനയൊക്കെ ജെ പി ദത്ത സാറിന് വളരെ വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ പല കഥാപാത്രങ്ങളും പല സീനുകളും അദ്ദേഹം അത്രത്തോളം ഇന്റൻസ് ആയിട്ടാണ് എടുത്തത്. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് രൂപ്കുമാർ രാത്തോഡ് സാറ് പാടിയതാണ്. ഈ സീനില് സുനിൽ ഷെട്ടി സാറ് അവതരിപ്പിച്ച അസിസ്റ്റന്റ് കമാൻഡന്റ് ഭൈരവ് സിംഗ് എന്ന ഒരു ഓഫീസറിന്റെ ഒരു കഥയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ അദ്ദേഹത്തിന് അടിയന്തരമായി തിരിച്ച് ആർമിയിലേക്ക് പോകണം. ആ സമയത്ത് അതിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു പാട്ടാണിത്. അതായത് രാജ്യത്തോടുള്ള കടമയും പ്രാണപ്രിയയെ ഭാര്യയോടുള്ള പ്രണയവും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഈ സോങ്ങിൽ മൊത്തം. ആൻഡ് ഭൈരവ് സിംഗ് എന്നുള്ള സുനിൽ ഷെട്ടി ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ റിയൽ ക്യാരക്ടറുമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് തന്നെയാണ് ഈ രംഗങ്ങളും ഒരുക്കിയത്. എന്തുകൊണ്ടോ ഈ പാട്ടിന് കേൾക്കണമെന്ന് തോന്നി സുനോ മെലഡീസിലൂടെ. അങ്ങനെ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് സുനോ മെലഡീസിലൂടെ കേൾക്കാം ബോർഡറിൽ അനു മാലിക്കിന്റെ സംഗീതത്തിൽ രൂപ്കുമാർ രാത്തോഡ് പാടിയ മനോ.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ಜೋಂ ತಜ್ಜೋಂ ತಜ್ಜೋಂ ಥೀಂ ಥೀಕ್ ಥಿನ್ ಥಿನ್ನಾದಿರ ಥಿನಕ

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन.